ഒരിക്കൽ പഠനത്തിൽ പിന്നോക്കം നിന്ന ഒരു കുട്ടി തനിക്ക് കഴിവൊന്നുമില്ലെന്ന് കരുതി സങ്കടപ്പെടുകയായിരുന്നു. എന്നാൽ അവന്റെ അധ്യാപകൻ ഒരു പരുക്കൻ കല്ല് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിനെ മിനുക്കി മനോഹരമായ ഒരു ശില്പമാക്കാൻ ആവശ്യപ്പെട്ടു. ഏറെ പരിശ്രമത്തിനൊടുവിൽ അവൻ ആ കല്ലിനെ ഭംഗിയുള്ള ഒരു ശില്പമാക്കി മാറ്റി. അപ്പോൾ അധ്യാപകൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഈ പരുക്കൻ കല്ലിനുള്ളിൽ മനോഹരമായ ഒരു രൂപം ഒളിഞ്ഞിരിക്കുന്ന പോലെ നിന്റെ ഉള്ളിലും വലിയ കഴിവുകളുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശരിയായ പരിശ്രമം മാത്രം മതി. ആ വാക്കുകൾ കുട്ടിയുടെ ചിന്തയെ മാറ്റിമറിക്കുകയും അവൻ പിന്നീട് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടുകയും ചെയ്തു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 5 കൊല്ലവർഷം 1202 ചിങ്ങം 19 ശനിയാഴ്ച. ഇന്ന് അധ്യാപക ദിനം. ഇന്ത്യയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത്. മുൻ രാഷ്ട്രപതിയും പ്രശസ്ത തത്വചിന്തകനുമായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഈ തരത്തിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ജീവിതത്തിലേക്ക് അറിവിന്റെ വെളിച്ചം പകരുകയും അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വഴി നടത്തുകയും ചെയ്യുന്ന അധ്യാപകരോടുള്ള സ്നേഹവും നന്ദിയും ആദരവും പ്രകടിപ്പിക്കാനുള്ള ദിവസമാണിത്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
4: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ജെ അനാമിക. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് നല്ലൊരു സാറ്റർഡേ മോർണിംഗ് ആണ്. നമ്മൾ ദിവസവും രാവിലെ കണ്ണു തുറക്കുന്നത് വലിയൊരു നെട്ടോട്ടത്തിലേക്കാണല്ലേ. അലാറം അടിക്കുന്ന സൗണ്ട് കേട്ട് ബെഡിൽ നിന്നും പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും. പിന്നെ ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ കൃത്യസമയത്ത് എത്താനായിട്ടുള്ള വലിയൊരു റഷാണ്. വഴിയിൽ എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്ക് കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലേ. എങ്ങനെയെങ്കിലും കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയാൽ മതി എന്നൊരു തോട്ട് മാത്രമേ ആ ഒരു സമയത്ത് നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകാറുള്ളൂ. ഒരു 5 മിനിറ്റ് വൈകിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ ആ ഒരു സ്ട്രെസ് നമ്മളെ അലട്ടാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും പോകാനായിട്ട് അല്പം ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ആരും നിങ്ങളെ കംപ്ലെയിൻറ്റ് ചെയ്യില്ല. ബിക്കോസ് ഇന്ന് നമ്മൾ നാഷണൽ ബി ലേറ്റ് ഫോർ സംതിങ് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെയൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളെപ്പോഴും ഈ ക്ലോക്കിലെ സൂചിക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണല്ലേ. കൃത്യനിഷ്ഠ അഥവാ പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഹാബിറ്റാണ്. പക്ഷേ ലൈഫിൽ എപ്പോഴും ഈ ഒരു ഓട്ടം മാത്രം പോരല്ലോ. ചിലപ്പോഴൊക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ പീസിന് വളരെ നല്ലതാണ്. ഈ ഒരു ദിവസം നമ്മളോട് ആവശ്യപ്പെടുന്നതും അതാണ് കേട്ടോ. എന്തിനെങ്കിലും ഒന്ന് ലേറ്റ് ആവുക, അതായത് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നിങ്ങളുടെ ലൈഫിലെ ചെറിയ കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം എടുക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേഗം ചാടി എഴുന്നേൽക്കാതെ ഒരു 5 മിനിറ്റ് കൂടി ആ ഒരു ബെഡിൽ ഒന്ന് റിലാക്സ് ചെയ്ത് കിടന്നു നോക്കുക. നമ്മുടെ സ്ട്രെസ്സൊക്കെ പമ്പ കടക്കാനായിട്ട് ഈ ഒരു കുഞ്ഞു ബ്രേക്ക് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം, ഇത് കേട്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സിനോ അല്ലെങ്കിൽ എക്സാമിനോ ഒന്നും പോയിട്ട് ലേറ്റ് ആവരുത്, അത് വലിയ പ്രശ്നമാകും. പകരം മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്പം ടൈം കൂടുതലെടുത്ത് എൻജോയ് ചെയ്യുക എന്നതാണ് ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ദിവസം ആ പതിവ് ഓട്ടോപാച്ചിലൊക്കെ ഒന്ന് മാറ്റിവെച്ച് ലൈഫ് കുറച്ച് സ്ലോ ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് മോജോ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് ഫ്രം ദ മൂവി സല്ലാപം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4-10 ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
5: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
6: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ചിലരെയും നമ്മൾ വല്ലാതെ ഭയന്നിരുന്നു അല്ലേ. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ വഴക്ക് പറയുന്ന, എക്സാമിന് മാർക്ക് കുറയുമ്പോൾ അഡ്വൈസ് ചെയ്യുന്ന ചില ആളുകൾ, അന്ന് നമുക്ക് അവരോട് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും. പക്ഷേ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞ് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം ആ വഴക്കുകളും ഉപദേശങ്ങളും ഒക്കെയാണ് നമ്മളെ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരുന്ന, ശരിയും തെറ്റും തിരിച്ചറിയാനായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന നമ്മുടെ സ്വന്തം ഗുരുക്കന്മാർ. യെസ്, ഇന്ന് സെപ്റ്റംബർ 5 നമ്മുടെ ലൈഫിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന, നമുക്ക് അറിവിന്റെ ലോകം തുറന്നു തന്ന ടീച്ചേഴ്സിനെ ഓർക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച ഒരു ഡേ ആണ് ഇന്ന് നാഷണൽ ടീച്ചേഴ്സ് ഡേ. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് അദ്ദേഹം വളരെ മികച്ച ഒരു ടീച്ചർ കൂടിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് വെറും ഒരു ജോലി മാത്രമല്ല, അതൊരു പാഷനാണ്. ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന ഓരോ കുട്ടിക്കും ഓരോ ഡിഫറെൻറ്റ് ക്യാരക്ടർ ആയിരിക്കും അല്ലേ. അവരെല്ലാവരെയും ഒരുപോലെ മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ചില സമയത്ത് ടീച്ചേഴ്സ് നമുക്ക് നല്ലൊരു ഫ്രണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു ഗൈഡായിരിക്കും, വേറെ ചിലപ്പോൾ ഒരു സെക്കൻഡ് പേരൻ്റ് ആയിട്ട് കൂടെ നിൽക്കാറുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയം കൈവരിക്കുന്ന സമയത്ത് നമ്മുടെ പേരൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകുന്നത് ഉറപ്പായിട്ടും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ടീച്ചറായിരിക്കും അല്ലേ. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും, അറിവിൻ്റെ വെളിച്ചം പകരുന്ന ഓരോരുത്തർക്കും, എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീരാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കൈപ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക അമ്പെയ്ത്ത് പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിചക്ഷണനും തത്വചിന്തകനും മുൻ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മവാർഷികമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. രാഷ്ട്രനിർമ്മാണത്തിൽ അധ്യാപകർ വഹിക്കുന്ന പ്രധാന പങ്കിനെ അനുസ്മരിക്കുന്നതിനാണ് ദിനാചരണം. രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകർ അറിവുകൾ നിരന്തരം പുതുക്കാനും പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കാനും രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ആഹ്വാനം. വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്താൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് അധ്യാപക ദിന സന്ദേശത്തിൽ രാഷ്ട്രപതി ഓർമ്മിപ്പിച്ചു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 48 സ്കൂൾ അധ്യാപകർക്ക് ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കും. 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള അധ്യാപകരാണ് അവാർഡിന് അർഹരായത്. ഇതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും പോളിടെക്നിക്കുകളിലെയും 21 അധ്യാപകർക്കും ഫാക്കൽറ്റി അംഗങ്ങൾക്കും രാഷ്ട്രപതി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ചെന്നൈ സന്ദർശിക്കും. ഹൃദയവാൽവ് സംബന്ധമായ രോഗങ്ങളുടെയും ഹൃദയഘടനയിലെ വൈകല്യങ്ങളുടെയും ചികിത്സാ പുരോഗതിക്കായി സംഘടിപ്പിക്കുന്ന ദേശീയ അക്കാദമിക് സമ്മേളനമായ ഇന്ത്യ വാൽവ്സ് 2026 അദ്ദേഹം സംബന്ധിക്കും. ചെന്നൈയിലെ ഗിണ്ടിയിൽ ഇന്ത്യ വാൽവ് രജിസ്ട്രിയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിക്കും. ദിനമലർ പത്രത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക അനുസ്മരണ തപാൽ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ന്യൂഡൽഹിയിൽ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. രാത്രി 7 നടക്കുന്ന പരിപാടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. അധ്യാപക ദിനാഘോഷങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. ലോക അമ്പെയ്ത്ത് പാരാ സീരീസ് 2026 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. 19 രാജ്യങ്ങളിൽ നിന്നായി 105 കായിക താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. ലോകത്തിലെ കായിക കേന്ദ്രമായി രാജ്യം അതിവേഗം മാറുകയാണെന്ന് മത്സരങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. എല്ലാത്തരം കായിക ഇനങ്ങളിലും പരിശീലനം നൽകുന്നതിനും കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും ഇന്ത്യ പ്രധാന കേന്ദ്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: അഹമ്മദാബാദ്, ഗുജറാത്ത് ഓർ ഭാരത് ആനേ വാലെ ദിനോ മേ ഖേൽ ജഗത് കി ചാഹേ വോ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ ചാഹേ പാരാ ഒളിമ്പിക്സ് സേ ജുഡേ ഹുവേ ഖേൽ ഹോ സഭി പ്രകാർ കേ ഖേൽ കാ യേ ബഹുത് ബഡാ സെന്റർ ബന്നേ വാലാ ഹൈ.
0: ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും പതാകകളുള്ള കപ്പലുകളിലെ ഇന്ത്യൻ നാവികരെ നിരീക്ഷിക്കുന്നതിനായി പുതിയ നാവിക ട്രാക്കിംഗ് മൊഡ്യൂൾ ഈ നാവിക് പോർട്ടലിൽ ആരംഭിച്ച് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജനറൽ. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഇന്ത്യൻ നാവികരുടെയും കപ്പലുകളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് മൊഡ്യൂളിലൂടെ സൃഷ്ടിക്കാനാകും. സമയബന്ധിതമായി വിവരം കൈമാറാനും ഏകോപനം, അടിയന്തര പ്രതികരണം എന്നിവ പ്രാപ്തമാക്കാനും ഇതിലൂടെ സാധ്യമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ 3 ദിവസത്തെ ഗോവ സന്ദർശനം ഇന്ന് ആരംഭിക്കും. വിവിധ വകുപ്പുകളുടെ യോഗം ചേരും. തുടർന്ന് അടൽ ഭവനിൽ പുതുതായി നിർമ്മിച്ച BJP സംസ്ഥാന ഓഫീസ് കെട്ടിടം ശ്രീ ഷാ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച അദ്ദേഹം വെസ്റ്റേൺ സോണൽ കൌൺസിൽ യോഗത്തിലും ഗോവ പോലീസിന്റെ അവാർഡ്ദാന ചടങ്ങിലും പങ്കെടുക്കും. ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഈ മാസം 9-ഉം 10-ഉം നടക്കുന്ന UGC നെറ്റ് പുനഃപരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. UGCnet.nda.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. 9ാം തീയതി രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ ഷിഫ്റ്റിൽ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 3 മണിക്ക് ആരംഭിക്കുന്ന 2ാം ഷിഫ്റ്റിൽ കൊമേഴ്സും 10ാം തീയതിയിലെ ആദ്യ ഷിഫ്റ്റിൽ സോഷ്യോളജിയും ക്രമീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാര വിതരണവും ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും മന്ത്രി എൻ ഷംസുദ്ദീൻ ഇന്ന് കോഴിക്കോട് നിർവഹിക്കും. 8 അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു അപകടം. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞ 5 പേർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാണ്. അപകടത്തിൽപ്പെട്ട കാർ പൂർണ്ണമായും തകർന്നു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശമായ തൃശൂലി ബസാറിൽ നിന്നും 3 ഇന്ത്യൻ വംശജരെ രക്ഷപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 169 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. 275 ഇന്ത്യക്കാരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും വിദേശ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മിന്നൽ പ്രളയത്തിന്റെ കെടുതികൾ നേരിടുന്ന നേപ്പാളിന് 95 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ഇന്ത്യ എത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു.
3: In the wake of this tragedy, we have extended our solidarity and support to the government and people of Nepal. As a close friend and partner, India responded promptly, and we will continue to support rescue, relief, reconstruction and recovery efforts in the country.
0: കാണാതായ ഇന്ത്യക്കാരുടെ അടുത്ത ബന്ധുക്കളുടെ DNA പ്രൊഫൈലിംഗ് നടത്താൻ നിർദ്ദേശം നൽകിയതായും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമിഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ ആതിഥേയരായ UAE 6 വിക്കറ്റിന് ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ് രംഗറെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് സെമിഫൈനലിൽ ഇറങ്ങും. മലേഷ്യയുടെ നൂർ മുഹമ്മദ് അസ്രിയാൻ അയ്യൂബ് താൻവീക്കിയോട് ടീമിനെയാണ് ഇന്ത്യൻ സഖ്യം നേരിടുക. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഡെൻമാർക്ക് സഖ്യത്തെ 1-2 2 ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കിഡംബി ശ്രീകാന്ത് ഹോങ്കോങ്ങിന്റെ ലീ ചുങ് യുവിനോട് പരാജയപ്പെട്ടു. വനിതാ സിംഗിൾസിൽ യുവതാരം തൻവി ശർമ്മ ജപ്പാന്റെ തമോക മിയാസാക്കിയോട് തോൽവി ഏറ്റുവാങ്ങി. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. യുഎൻ പൊതുസഭയിൽ ആഫ്രിക്കൻ യൂണിയൻ പിന്തുണയോടെ ടോഗോ അവതരിപ്പിച്ച കറക്ട് ദ മാപ്പ് പ്രമേയം 164 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് പാസായത്. അമേരിക്ക പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. 6 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 16ാം നൂറ്റാണ്ട് മുതൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത മെർക്കേറ്റർ ഭൂപടത്തിൽ ഭൂമിയുടെ ഉപരിതലം ദ്വിമാന ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പ വ്യത്യാസം പരിഹരിക്കാൻ 2018 വികസിപ്പിച്ച ഈക്വൽ എർത്ത് പ്രൊജക്ഷൻ ഭൂപടം കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആഫ്രിക്കൻ യൂണിയൻ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു. യുക്രൈൻ തലസ്ഥാനമായ കീവിന്റെ മധ്യഭാഗത്തുള്ള സുരക്ഷാ ആസ്ഥാനത്തിനു നേരെ റഷ്യൻ ഡ്രോൺ ആക്രമണം. US ഉദ്യോഗസ്ഥരുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ശക്തമായ ആക്രമണം ഉണ്ടായതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു 48 അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അധ്യാപകർ പുതിയ സാങ്കേതിക വിദ്യകളും നൂതന അധ്യാപന രീതികളും സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. തൃശൂർ കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ചുണ്ടായ അപകടത്തിൽ 8 മരണം. മരിച്ചവർ ദിണ്ടിഗൽ PSN എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ യഥാർത്ഥ വലിപ്പം കൃത്യമായി രേഖപ്പെടുത്തുന്ന പുതിയ ഭൂപടത്തിന് അംഗീകാരം നൽകി ഐക്യരാഷ്ട്രസഭ. ലോക 50 പാരാ സീരീസിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് രാത്രി 8 ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഡിമോസ്
7: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. ട്രെയിൻ യാത്രകളിലെ എപ്പോഴും നമ്മൾ കൊതിക്കുന്നത് സുഖകരമായിട്ടുള്ള സീറ്റുകൾക്കും പുറത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾക്കും ആണല്ലേ. യാത്രക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേ ഒരുപാട് മാറ്റങ്ങൾ പരീക്ഷിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ സ്വന്തം വന്ദേഭാരത് എക്സ്പ്രസ്സിലെ എക്സിക്യൂട്ടീവ് ക്ലാസ്സുകളിൽ നിലവിൽ 180 ഡിഗ്രി തിരിക്കാനായിട്ട് കഴിയുന്ന സീറ്റുകളാണ് ഉള്ളത്. എന്നാൽ ഇനി മുതൽ ഈ കറങ്ങുന്ന സീറ്റുകൾക്ക് പകരം തറയിൽ ഉറപ്പിച്ച സാധാരണ സീറ്റുകൾ കൊണ്ടുവരാനായിട്ടാണ് റെയിൽവേയുടെ പുതിയ തീരുമാനം വന്നിട്ടുള്ളത്. സ്ഥലപരിമിതി ഒഴിവാക്കാനായിട്ടും കേടുപാടുകൾ കുറയ്ക്കാനായിട്ടും വേണ്ടിയിട്ടാണ് ഈ ഒരു മാറ്റം വരുന്നത് കേട്ടോ. കറങ്ങുന്ന സീറ്റുകൾ ഒഴിവാക്കുന്നതിലൂടെ അവിടെ കുറച്ചുകൂടി സ്ഥലം ലാഭിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സ്ഥലം ഉപയോഗിച്ച് ഒരു നിര സീറ്റുകൾ കൂടി അധികമായിട്ട് ഉൾപ്പെടുത്താനായിട്ടും അതുവഴി കൂടുതൽ ആളുകൾക്ക് വന്ദേഭാരതിൽ യാത്ര ചെയ്യാനായിട്ടും സാധിക്കും. മാത്രമല്ല ശതാബ്ദി എക്സ്പ്രസ് പോലെയുള്ള മറ്റ് പ്രീമിയം ട്രെയിനുകളിലേതു പോലെയുള്ളതായിരിക്കും ഇനി വന്ദേഭാരതിലെയും സീറ്റുകൾ വരാനായിട്ട് പോകുന്നത്. നിലവിലെ സർവീസ് നടത്തുന്ന വന്ദേഭാരത് ട്രെയിനുകളിലെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു മാറ്റങ്ങൾ നടപ്പിലാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എന്തായാലും കൂടുതൽ യാത്രക്കാർക്ക് വന്ദേഭാരതിൽ യാത്ര ചെയ്യാനായിട്ട് അവസരം ലഭിക്കുന്ന ഈ ഒരു തീരുമാനം വളരെ വേഗം തന്നെ പ്രാവർത്തികമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 46 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ് ഇവൻ മരിയാഥരാമൻ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ

0: மார்னிங் மோஜோ.
1: Once again, welcome back to Morning Mojo with me, RJ Anamika. Morning Mojo, ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. PG ഡെന്റൽ കോഴ്സിലേക്കുള്ള ഒന്നാം ഘട്ട താൽക്കാലിക അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ഇതാണ്, www.cee.kerala.gov.in. എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ seekinfo.cee@kerala.gov.in എന്ന ഇമെയിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നിനകം അറിയിക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ PG ഡെന്റൽ പ്രവേശനത്തിനുള്ള ഒന്നാം ഘട്ട അലോട്ട്മെന്റ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ദ്രോണ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
6: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
8: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
9: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ചായിട്ടാണോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
8: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
10: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
11: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ തിരിച്ചിട്ടില്ല.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ

നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 0471 2560361. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോലി വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഇന്നത്തെ ദിവസം 5 September നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സ്നേഹം നിറഞ്ഞ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. യൂത്ത് എന്ന സിനിമയ്ക്ക് വേണ്ടി ജി വി പ്രകാശ് കുമാർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണത്തിന്റെ അതേ വില കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്.
0: മാതാപിതാക്കൾ ആവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച്
0: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ.

0: പുലമൻ കൊട്ടാരക്കര. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
2: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: You are listening to Ashray FM 90 Nadinuppam Natargopam.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
3: ഈ ഓണക്കാലത്ത് നന്ദലക് ജിമാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
1: ഗോപു നന്ദലക് ജിമാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
2: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: BDC Koppam Healthy Onam, CBC, Lipid Profile, TSH thudangi 40il param parameters, Onam package-il varum 1299 rupaykku purchase cheyyam. For free home sample collection, contact 0471-310-700.
3: Vijaya Diagnostic Center, Vijaya Jubilee Hospital-ne samibam, Kottarakara.
4: Onathinte adhe vilakkuravil oru laptop vaangano avasaram ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
6: മോർണിംഗ് മോജോ.
7: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 31 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇതാ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വിഷസ് അറിയിച്ചുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഗുഡ് മോർണിംഗ് ആശ്രയ ആൻഡ് അനാമിക മോളെ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, ഞങ്ങൾക്കൊരു വിഷസ് പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുശീല ചേച്ചിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ലെസണറായിട്ടുള്ള സുശീല ചേച്ചിയുടെയും പ്രസാദ് ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് പറഞ്ഞിട്ടുള്ള, അപ്പോൾ എന്തായാലും ഇന്ന് വെഡിങ് ശ്രീ ആഘോഷിക്കുന്ന നമ്മുടെ സുശീല ചേച്ചിക്കും പ്രസാദ് ചേട്ടനും ഏറ്റവും സ്നേഹത്തോടുകൂടി വിവാഹ വാർഷിക മംഗളാശംസകൾ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ആ ഒരു സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ആ ഒരു ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സുശീല ചേച്ചി ആൻഡ് പ്രസാദ് ചേട്ട. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജനകാണ് കേട്ടോ. ഹായ്, ഗുഡ് മോർണിംഗ് അനാമിക ചേച്ചി, ആപ്കാ ദിൻ ശുഭ് രഹേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജനക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും ജനക്കിനും നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കാനു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ ഒന്ന് നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്തു പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
6: കേരളത്തിൽ ഉടനീളം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്ത?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: മോർണിംഗ് ബോജോ.
6: യെസ്, എങ്ങനെ, വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. വിഷസ് അറിയിക്കാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ടീച്ചർ, ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. ഒരുപാട് കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു കൊടുത്ത ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മുടെ കുട്ടികളോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും?
7: കുട്ടികളോട് പറയാനുള്ളത്, കുട്ടികള് പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവരെയും, മുതിർന്നവരെ ബഹുമാനിക്കാനും, അവരുടെ എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെയും ഗുരുക്കന്മാരെയും എന്നും മനസ്സിൽ കൊണ്ടു നടന്ന് ആ ഗുരുത്വം മനസ്സിൽ കാത്തു സൂക്ഷിച്ചാൽ അവരെത്ര, അവരേത് ഉയരങ്ങളിൽ ചെല്ലുന്നതിനും അവർക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്നാണ് എന്റെ അഭിപ്രായം.
6: തീർച്ചയായിട്ടും. ഇപ്പൊ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും മനോഹരമായിട്ടുള്ളൊരു ഓർമ്മ മനസ്സിലേക്ക് വരുന്നുണ്ടോ ഈ ഒരു ടീച്ചിങ് ഫീൽഡില്?
7: തീർച്ചയായിട്ടും. ഞാൻ ഉമ്മന്നൂർ സെന്റ് ജോൺസ് ഹൈസ്കൂളിലാണ് പഠിപ്പിച്ചത്. 25 വർഷക്കാലം അവിടെ ജോലി ചെയ്തു. ഞാൻ ഹിസ്റ്ററി അധ്യാപികയായിരുന്നു. അവിടെ എനിക്ക് എന്റെ കുട്ടികളോട് ഞാൻ തികച്ചും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള മനോഭാവമാണ് കാണിച്ചിട്ടുള്ളത്. അവരുമായിട്ട് കൂടുതലും ഞാൻ ക്ലാസ് റൂമുകളിലല്ലായിരുന്നു പഠിപ്പിക്കുന്നത്. അവിടെ ഒരു മുത്തശ്ശി മരം ഉണ്ടായിരുന്നു. ആ മാവിൻ ചുവട്ടിലായിരുന്നു എന്റെ വിദ്യാലയം. ഞാൻ അവരുമായിട്ട് ടൂർ പോകുന്നതിന് എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു. നിയമസഭാ മന്ദിരങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ, തുറസായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു പഠിപ്പിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. നമ്മുടെ ജഡായു പാറയിൽ ഇപ്പം ടൂറിസം വരുന്നതിന് മുമ്പായിട്ട് അവരെ ഞാൻ അതിന്റെ മുകളിൽ കൊണ്ട് എത്തിപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കതുകൊണ്ട് നല്ല അനുഭവമാണ്. ഞാൻ 23 വർഷം പഠിപ്പിച്ചിറങ്ങുന്നത് വളരെ സന്തോഷത്തോടുകൂടിയാണ്. ഇന്നും ഞാൻ പുറത്തോട്ടിറങ്ങിയ എവിടെയെങ്കിലും വെച്ച് ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയെ കാണും. അധ്യാപിക എന്ന് വിളിക്കുമ്പോൾ എന്റെ മക്കൾ എന്നെ അമ്മയെന്ന് വിളിക്കുന്നതിനേക്കാൾ സന്തോഷമാണ് എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നത്. അത് ടീച്ചിങ് ഫീൽഡിൽ അല്ലാതെ വേറെ എങ്ങും കിട്ടത്തില്ല എന്നാണ് എന്റെ അഭിപ്രായം.
6: തീർച്ചയായിട്ടും. നമുക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു ഫീൽഡാണല്ലേ ഈ ഒരു ടീച്ചിങ് ഫീൽഡ് എന്ന് പറയാം.
7: തീർച്ചയായിട്ടും.
6: ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പടികത്തിനകത്ത് ചാക്കോ മാഷിനെ പോലെ സ്ട്രിക്റ്റ് അല്ലാത്ത, എല്ലാവരോടും സ്നേഹത്തോടുകൂടി സംസാരിക്കുന്ന, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടീച്ചർ ആയിരുന്നു. ജുബിൻ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും സാറും നല്ല രീതിയിൽ നല്ലൊരു നിലയിൽ എത്തിയിട്ടുണ്ടല്ലേ. ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ടോ?
7: തീർച്ചയായിട്ടും. ഒരുപാട് കുട്ടികൾ, നമ്മൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ, ഞാൻ സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് പഠിപ്പിച്ചത്. പക്ഷെ അവര് വെറും മോശമായിട്ടുള്ള കുട്ടികളാണ് നല്ല ഉയർന്ന നിലയിൽ വരുന്നത്.
6: തീർച്ചയായിട്ടും.
7: ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്തും മിടുക്ക, മോശമായി പഠിക്കുന്ന കുട്ടികള് ഉയർന്ന നിലയിൽ എത്തുകയും അവർക്കാണ് നമ്മളോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും ഉള്ളത്.
6: തീർച്ചയായിട്ടും. നമ്മൾ പറയാറുണ്ട് ഈ ബാക്ക് ബെഞ്ചേഴ്സ് ഒക്കെ ഒന്നും പഠിക്കാറില്ല, ഉഴപ്പന്മാരാണെന്നൊക്കെ പറയും. പക്ഷെ അവരായിരിക്കും ചിലപ്പോ പഠിച്ചു മിടുക്കരായിട്ട് മാറുന്നത് അല്ലെ?
7: തീർച്ചയായിട്ടും. എനിക്ക് കാണുമ്പോൾ തന്നെ അവര് ഇന്ന് ജോലി ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ഞാൻ അതിശയിച്ചു. അവൻ എവിടം വരെ എത്തി എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്.
6: ഓക്കെ. ഓക്കെ. അപ്പൊ എന്തായാലും തങ്കമ്മ ടീച്ചർ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വൺസ് അഗൈൻ ഹാപ്പി ടീച്ചേഴ്സ് ഡേ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക.
7: ഓക്കെ.
6: താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് തങ്കമ്മ ടീച്ചറാണ്. തങ്കമ്മ ടീച്ചറിന്റെ ഈ ഒരു ടീച്ചിങ് കരിയറിലെ ഒരുപാട് മനോഹരമായിട്ടുള്ള ഓർമ്മകളൊക്കെ നമ്മളോട് പങ്കുവെച്ചു. അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ തങ്കമ്മ ടീച്ചർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഹാപ്പി ടീച്ചേഴ്സ് ഡേ അറിയിക്കുകയാണ്. ടീച്ചർക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ അധ്യാപകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഏറ്റവും സ്നേഹത്തോടുകൂടി ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആശംസ അറിയിക്കുക. ഇരിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. അജ്ഞതയുടെ ഇരുളിൽ നിന്ന് അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ എന്റെ എല്ലാ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. സ്നേഹവും അറിവും പങ്കുവെക്കുന്ന നല്ലൊരു ശനിയാഴ്ച ഏവർക്കും ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ മെസ്സേജ് അയച്ച നമ്മുടെ ആബേൽ ചേട്ടനും നമ്മളെ വിളിച്ച തങ്കമ്മയുടെ ടീച്ചർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനു കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474290904 2919 0909 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0909.

0: Mojo.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്ക്, ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ് കേട്ടോ. ശുഭദിനം, ഹായ് ആശ്രയ, ഹായ് അനാമിക. ഓരോ ഹൃദയത്തിനും ചില വേദനകളുണ്ട്. പ്രകടിപ്പിക്കുന്ന രീതിയിൽ മാത്രം വ്യത്യസ്തമാണ്. ചിലർ അത് കണ്ണുകളിൽ മറയ്ക്കുമ്പോൾ ചിലർ പുഞ്ചിരിയിൽ മറയ്ക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ജയശ്രീ ടീച്ചറാണ്. ഹലോ അനാമിക കുട്ടി, സുഖമല്ലേ? ജയശ്രീ ടീച്ചർ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ അനിയത്തി ബിന്ദുവിൻ്റെ മകൾ ദീപിക കുട്ടിയുടെയും പ്രഭുവിൻ്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. അവർക്ക് മോളുടെയും ആശ്രയ FM 90 വിഷസ് വേണം. എ ഹാപ്പി ഡേ ഫോർ യു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജയശ്രീ ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ജയശ്രീ ടീച്ചറിൻ്റെ അനിയത്തി ബിന്ദു ചേച്ചിയുടെ മകൾ ദീപിക ചേച്ചിയുടെയും പ്രഭു ചേട്ടൻ്റെയും ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. രണ്ടു പേർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി വെഡിങ് ആനിവേഴ്സറി വിഷസ് എൻ്റെയും ആശ്രയ FM 90 പേരിൽ അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഈ ഒരു സ്നേഹം നിലനിൽക്കട്ടെ. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ദീപിക ചേച്ചി ആൻഡ് പ്രഭു ചേട്ടാ. മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജു ചേട്ടനാണ്. കൊച്ചുമകൾ അനുപ്രിയയ്ക്കും പിന്നെ എനിക്കും ഇവിടെയുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് റാംജു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ് അയച്ച റാംജു ചേട്ടനും കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ക്ഷമയോടെ കാത്തിരിക്കുക. പ്രകൃതിയിലെ ഓരോ ജീവനും അതിൻ്റെതായ സമയമുണ്ട്. വിതച്ച വിത്തുകൾ തണലാകുന്നതും നിന്റെ കഠിനാധ്വാനം പൂവണിയുന്നതും നിനക്കായി നിശ്ചയിക്കപ്പെട്ട ആ വസന്തകാലത്തായിരിക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുലേഷ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഫൈനലി നമുക്ക് മനോജ് ചേട്ടനും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എ ടീച്ചേഴ്സ് ടേക്ക് എ ഹാൻഡ്, ഓപ്പൺസ് എ മൈൻഡ് ആൻഡ് ടച്ചസ് എ ഹേർട്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജ് ആണ് മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചു നമ്മുടെ മനോജ് ചേട്ടനും സുലേഷ് ചേട്ടനും റാംജു ചേട്ടനും ജയശ്രീ ടീച്ചർക്കും ശശികല ചേച്ചിക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നമ്മളെ വിളിച്ച തങ്കമ്മ ടീച്ചർക്കും ഒരുപാട് ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ദിവസം ആയിരിക്കട്ടെ. ആൻഡ് നമുക്ക് മെസ്സേജ് അയച്ച ജയശ്രീ ടീച്ചർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷസ് അറിയിക്കാനോ കേട്ടോ. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ബോയ്സ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
5: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
7: Cheta, ee onathinu veettil furniture o adu Malaysian trip o?
8: Ee paranjathu rendu orumichayalo?
7: Orumichayittano?
3: Dimus Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aakarshakamaya giftukalum.
7: Appol ee onam ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്, September 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
10: ഓക്സിജൻ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
4: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം, CBC, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
3: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ.

ആർ.ജെ. അനാമിക. നമ്മുടെ കൊല്ലം ജില്ലയിലെ കായിക പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൊല്ലം ജില്ലാ ജൂഡോ അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2026-27 വർഷത്തെ ജില്ലാ സബ് ജൂനിയർ ജൂനിയർ സീനിയർ ജൂഡോ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഈ വരുന്ന 13-ാം തീയതി രാവിലെ 8 മണിക്ക് കരുനാഗപ്പള്ളി ജോൺ എഫ് കെനഡി മെമ്മോറിയൽ VHSൽ വെച്ചിട്ടാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഇതിൽ പങ്കെടുക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കായിക താരങ്ങൾ 9-ാം തീയതിക്ക് മുൻപായിട്ട് www.keralajudoassociation.in എന്ന വെബ്സൈറ്റിലൂടെ പ്ലെയർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്: 7561045500. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 22 മിനിറ്റ് ആയിട്ടുണ്ട്. വെള്ളിത്തിര എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി. മോർണിംഗ് മോജോയ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം
9: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
10: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
11: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
12: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
11: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: കോപം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ തിരിച്ചിട്ടില്ല.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കെ സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കെ സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കെ സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: വീട്ടുപറമ്പിൽ അത്യാവശ്യം വിളവ് തരുന്ന 4-5 തെങ്ങുകളുണ്ട്. പക്ഷേ തേങ്ങയിടാനായിട്ട് ആളെ കിട്ടാനില്ല എന്നത് ഇന്നത്തെ കാലത്തെ മിക്ക വീടുകളുടെയും ഒരു സ്ഥിരം പ്രശ്നമാണ് അല്ലേ. കുറച്ച് മഞ്ഞളോ ഇഞ്ചിയോ നടണമെന്നുണ്ടെങ്കിലും പണിക്കാരെ അന്വേഷിച്ച് നമ്മൾ അലയാറുണ്ട്. നമ്മളിന്ന് യാത്ര ചെയ്യാനായിട്ട് കാറുകളെ വിളിക്കാനായിട്ടും അതുപോലെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യാനൊക്കെ മൊബൈൽ ഫോണുകളെ ആപ്പുകളെയാണ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. എന്നാലേ ഇതേപോലെ ഒരു ആപ്പ് വഴി നമ്മുടെ പറമ്പിലെ പണിക്കാളെയും യന്ത്രങ്ങളെയും വിളിക്കാനായിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കിഡിലൻ കോൺസെപ്റ്റ് ആണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാനായിട്ട് പോകുന്നത് കേട്ടോ. സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ സർക്കാരിന് മുന്നിൽ വെച്ച കൃഷി ഉബറൈസേഷൻ എന്ന പദ്ധതിയാണ് ഈ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് ടാക്സി വിളിക്കുന്ന അത്രയും എളുപ്പത്തിൽ ഇനി കൃഷിപ്പണികൾക്കും ആളുകളെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. തെങ്ങിൽ കയറാനായിട്ടും നെല്ലും മഞ്ഞളും നടാനും ഒക്കെ പരിചയസമ്പന്നരായിട്ടുള്ള തൊഴിലാളികളെയും ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ഈ ഒരു പദ്ധതിയിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. ഇടനിലക്കാരില്ലാതെ നേരിട്ട് സേവനം ലഭിക്കും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. ഇനിയിപ്പോൾ പറമ്പിൽ 4-5 തെങ്ങയുള്ളൂവെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്തുള്ള വീടുകളിലെ ആവശ്യങ്ങൾ കൂടി ചേർത്ത് ഒരുമിച്ച് നൽകിയ തൊഴിലാളികൾക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, തെങ്ങ് കയറ്റക്കാർക്ക് ഇൻഷുറൻസും ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും കൂലിയും ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്തായാലും സർക്കാരിന്റെ പച്ചക്കൊടി ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്കും എന്നാൽ പണിക്കാരെ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവർക്കും ഇത് വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റ് ആയിട്ടുണ്ട്. തുടക്കം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ.
6: തകരി മപ്പാ മകരി

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
6: 25ൽ 1 നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും 1 കിട്ടാനും മതി.
1: എന്ത് പറ്റി?
6: അറിഞ്ഞില്ലേ, നന്ദിലജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: അതെ, റെഡിയായില്ലേ?
2: എങ്ങോട്ടാ?
1: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
2: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand ne Sameepam, Pulaman, Kottarakara.
4: Morning Mojo.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ വഴികാട്ടികളായിട്ടുള്ള അധ്യാപകരെ ഓർക്കാനായിട്ടും അവർക്ക് നന്ദി പറയാനുള്ള ഒരു ദിവസം കൂടിയാണല്ലേ ഇന്ന്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇന്ന് നേടിയെടുത്ത വിജയങ്ങളൊക്കെ അവരുടെ ഗൈഡൻസ് കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: You are listening to Ashraya FM 90 Nadinuppam നാട്ടാർകൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവർന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
2: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
3: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായി ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: நினைவுகள் a thought for the future.
1: ஹாய் ஹலோ நமஸ்காரம் வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு படவுகள் ஆன் ஆஸ்ட்ரேயா எஃப்எம் 90 நாடினொப்பம் நாட்டார்க்கொப்பம் படவுகளுமായിട്ട് എന്നത്തെയും പോലെ തന്നെ ഇന്നും ദായി ഒരു മനോഹരമായ പ്രഭാതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല ആർജെ അനൂഷയാണ് കേട്ടോ. ഇന്ന് എന്തായാലും ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അക്ഷരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവാണ്, ഈ അറിവ് വെളിച്ചമാണ്, ഈ വെളിച്ചം നമുക്ക് എല്ലാവർക്കുമായിട്ട് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരെ ഓർക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഈ അധ്യാപക ദിനം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് അധ്യാപകരുടെ മുഖങ്ങൾ ഇങ്ങനെ കടന്നുപോയി കാണും അല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേയിൽ ഈ ഒരു പടവുകൾ എന്ന പ്രോഗ്രാം കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കാനായിട്ട് ഒരു അധ്യാപികയുമായിട്ടാണ് ഞാൻ ദാ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം എറണാകുളം കച്ചേരിപ്പടിയിലെ സെയിന്റ് ആന്റണി ഹൈസ്കൂളിലെ HM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടിരുന്ന ഇപ്പോൾ റിട്ടയർഡ് ആണ് എലിസബത്ത് സേവിയർ മാമിനെയാണ് ഞാൻ ഒത്തിരി സ്നേഹത്തോടുകൂടി ഈ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നത്. ഹായ് മാം, നമസ്കാരം, വെൽക്കം ടു ദി ഷോ.
2: ഹലോ
1: മാം, എന്തൊക്കെയുണ്ട് വിശേഷം?
2: സുഖമായിരിക്കുന്നു മോളെ.
1: സുഖമായിട്ടിരിക്കുന്നു. റിട്ടയർഡ് ലൈഫ് ഒക്കെ ഇപ്പൊ എൻജോയ് ചെയ്തങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എത്ര നാളായി ഇപ്പോ? അതെ അതെ, എത്ര നാളായി ഇപ്പോ റിട്ടയർമെന്റിൽ കഴിയുന്നു?
2: ഞാൻ റിട്ടയർഡ് ചെയ്തിട്ട് ഇപ്പോൾ 16 ആയി മോളെ.
1: 16 വർഷമായല്ലേ. ഓക്കേ, ഇപ്പോഴും സ്റ്റുഡൻസ് ഒക്കെ വിളിക്കാറുണ്ടോ?
2: പിന്നെ സ്റ്റുഡൻസ് വിളിക്കാറുണ്ട്, വീടുകളിൽ വന്ന് ഈ ഓണത്തിന് പോലും ഓണം വെക്കേഷന് പോലും എന്റെ കുട്ടികൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ട്. കുറെ പിള്ളേര്,
1: കുറെ
2: കുട്ടികളോളം വന്ന്, ഇവിടുന്ന് ജർമ്മനിന്ന്, ബോംബെന്ന്, അങ്ങനെയുള്ള അകലെ അകലെ രാജ്യങ്ങളിൽ താമസിക്കുന്നവര് ഒരു ഓണത്തിന് നാട്ടിൽ വരുമ്പം മിസ്സിനെ ഓർത്ത് വന്നിട്ടുണ്ട്.
1: ഓക്കെ, ഇതിൽ പരം എന്താണല്ലോ ഒരു അധ്യാപികയ്ക്ക് വേണ്ടത്?
2: എനിക്കൊരു പ്രസിഡന്റ് അവാർഡ് കിട്ടുന്നതിനോട് വലിയമാണ്. എന്റെ എന്റെ പിള്ളേര് തിരിച്ചു വന്ന് എന്നോട് സന്തോഷമായിട്ടൊക്കെ ഇടപെടുന്നതേ.
1: അതെ അതെ അതെ അതെ, തീർച്ചയായിട്ടും. മാം എത്ര നാളായിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ടീച്ചിങ് ഫീൽഡിൽ ഉണ്ടായിരുന്നു?
2: ഞാന് 29 ആയിട്ട് കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് ഹൈസ്കൂൾ.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: പിന്നെ ലാസ്റ്റ് 3 ഹെഡ് മിസ്ട്രസ് ആയിട്ടാണ് റിട്ടയർ ചെയ്തത്.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: BDC-ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിമിറ്റ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ്. ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
6: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ പടവുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ദാ കൂടെയുള്ള ദാർജി അനുഷയാണ് എന്നോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. എറണാകുളം സെയിന്റ് ആന്റണി ഹൈസ്കൂളിലെ റിട്ടയർഡ് എച്ച് എം ആയിട്ടുള്ള എലിസബത്ത് മാം ആണ്. ആക്ച്വലി ഈ ഒരു അധ്യാപന രംഗത്തേക്ക് കടന്നു വരാനായിട്ട് പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു മാമിനെ സംബന്ധിച്ച്?
1: എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ തലമുറയെ പോലെ ഒരു ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹം എന്ന് പറയാനായിട്ടില്ല. പിന്നെ സമൂഹത്തിലൊരു സേവനം ചെയ്യാനും നമ്മുടെ കുടുംബത്തിനും അടുത്ത തലമുറയ്ക്കും ഒക്കെ ഒരു ഉപകാരമായി ഭവിക്കുന്ന ഒരു ജോലിയാണ് ഇതെന്ന് കണ്ടുകൊണ്ടാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് ബി എഡിന് പോയത്. അത് കഴിഞ്ഞ് തന്നെ ഈ അധ്യാപന വൃത്തിയിൽ കയറാനായിട്ട് സാധിച്ചു.
0: അതെന്തായാലും ഭാഗ്യമായി.
1: അതായി.
0: ഓക്കെ, കെമിസ്ട്രി അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നോ മാമിന്?
1: അത് ഫിസിക്കൽ സയൻസ് എന്ന് പറയുമ്പോളെ, ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും കൂടിയുള്ളതാണ് നമ്മൾ ബി എഡിന് ചെയ്യുന്നത്. അപ്പോഴ് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ നമ്മൾ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ സന്നദ്ധരായിരിക്കണം.
0: അങ്ങനെയായിരുന്നു.
1: ഇപ്പോഴെ എന്റെ അപ്പോയിന്റ്മെന്റ് വന്നപ്പോഴ് എന്റെ സ്കൂളില് രണ്ട് ടീച്ചേഴ്സും ഫിസിക്സ് മെയിൻ ആയിരുന്നു, ഞാൻ സപ്പറേറ്റ് ഉണ്ടായിരുന്നുള്ളു കെമിസ്ട്രി. ആ ടീച്ചറും ഫിസിക്സ് മെയിൻ, ആ ടീച്ചർ എന്നെക്കാളും സീനിയർ ആയിരുന്നു. അപ്പോഴുണ്ടായിരുന്നു ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് എന്നോട് പറഞ്ഞു, മോൾക്ക് 30 years ആയിട്ടില്ലല്ലോ, യു ക്യാൻ ടേക്ക് കെമിസ്ട്രി. അങ്ങനെ എന്റെ മനസ്സിൽ, അപ്പോൾ ഉടനെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിപ്പോയത് എന്റെ സ്വന്തം മക്കളും ഹൈസ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് വല്ല കെമിസ്ട്രി ഒക്കെ പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പൊ ഞാൻ കെമിസ്ട്രി അന്ന് മുതല് ആ ടീച്ചർ, സീനിയർ ടീച്ചർ ഫിസിക്സും ഞാൻ കെമിസ്ട്രി ആയിട്ട് തുടർന്നു. ഈ രണ്ട് സബ്ജക്റ്റും എനിക്ക് പഠിപ്പിക്കാൻ സാധിക്കും. ഫിസിക്സ് മെയിൻ ആണെന്ന് പറഞ്ഞാലും കെമിസ്ട്രി ആണ് എന്റെ ഈ 29 years സർവീസില് ഞാൻ പഠിപ്പിച്ചിരുന്നത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ മാമിനോട് ചോദിക്കാനുണ്ട്. ചെറിയൊരു ബ്രേക്ക് ആണ്, സ്റ്റേ ട്യൂൺഡ്.

0: കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചയൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
1: ഓർത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ഇന്റർനാഷണൽ ലെവൽ.
1: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
4: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലൻ ജി മാർട്ട് ലക്ക
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
6: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
7: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവർന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ്, വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എറണാകുളം സെയിന്റ് ആന്റണി ഹൈസ്കൂളിലെ റിട്ടയർഡ് എച്ച് എം ആയിട്ടുള്ള എലിസബത്ത് മാം ആണ്. ഇന്ന് എന്തായാലും ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പൊ മാമിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന, മാമിന് അത്രയും ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയുമായിട്ടുള്ള ഒരു ഓർമ്മ ഷെയർ ചെയ്യാൻ പറ്റുമോ?
1: അധ്യാപിക എന്ന് പറഞ്ഞാല് ചെറിയ ക്ലാസ്സിലുള്ള ഒന്ന് രണ്ട് ടീച്ചേഴ്സിനെയൊക്കെ ഓർക്കുന്നുണ്ട്. അല്ലാതെ അന്നത്തെ കാലത്തെ അധ്യാപകർ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് കൂടുതൽ റെസ്പെക്ട് കൊടുക്കുന്ന ഒരു മേഖലയാണ്. ഇന്നത്തെ കാലം അങ്ങനെയല്ല, ഇപ്പോഴൊരു ഫ്രണ്ട്ഷിപ്പാണ്.
0: തീർച്ചയായിട്ടും
1: ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പണ്ട് കൂടുതൽ ബഹുമാനവും സ്നേഹവും ഒക്കെ കൂടിക്കൊണ്ട് ഒരു ഭയത്തോടെയാണ് ടീച്ചേഴ്സിനെയൊക്കെ സമീപിക്കുന്നത്. എന്നിരുന്നാലും എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു ദാമോദരൻ സാറ്, നാലാം ക്ലാസ്സിലും അഞ്ചിലും ഒക്കെ പഠിപ്പിച്ച ഒരു വത്സമ ടീച്ചർ, അങ്ങനെയുള്ള അഞ്ചാറ് അധ്യാപകരെ ഞാനിങ്ങനെ ഓർക്കുന്നു. അല്ലാതെ അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കധികം പറയാനായിട്ടില്ല.
0: ഭയത്തോടുകൂടിയും
1: എന്നാൽ അവർക്കുള്ള സ്നേഹം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു പേടിയുള്ള ഒരു പേടിച്ചിട്ടുള്ള ഒരു ബാല്യകാലമായിരുന്നു നമ്മൾ ടീച്ചേഴ്സിനോടുള്ളത്. പിന്നെ ബി എഡിന് പഠിക്കാൻ വന്നാൽ ഇപ്പോഴും ആ സിസ്റ്റർ ജീവിച്ചിരിക്കുന്നു, സിസ്റ്റർ ജീൻ ഫ്രാൻസിസ്. ഞാൻ മൗണ്ട് കാർമൽ ബി എഡ് ട്രെയിനിങ് കോളേജിലാണ് പഠിച്ചത്, കോട്ടയം. എന്റെ ഓൺ പ്ലേസ് കോട്ടയമാണ്. ഇപ്പോഴും എറണാകുളത്ത് സെറ്റിൽ ഡൗൺ ആയത് ഹസ്ബൻഡിന്റെ നാട് ഇവിടെ ആയതുകൊണ്ടാണ്. അപ്പം കോട്ടയത്ത് മൗണ്ട് കാർമലിലാണ് ഞാൻ പഠിച്ചത്. അവിടെയുള്ള സിസ്റ്റർ ജീൻ ഫ്രാൻസിസ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അധ്യാപികയാണ്. ആ മൗണ്ട് കാർമൽ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാം അന്നെന്ന് പറയുമ്പോൾ നമുക്കൊരു 21 years ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമുക്കത് ഒരു അണ്ടർസ്റ്റാൻഡിങ് മേഖലയാണ്. അവര് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സമൂഹത്തിന് സേവനം എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്തത്. ആ അധ്യാപകരുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മളോടുള്ള കരുതലും ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല.
0: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ മാമിനോട് ചോദിക്കാനുണ്ട്. ചെറിയൊരു ബ്രേക്ക് ആണ്. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ AC ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
5: ഓക്സിജൻ തിരിച്ചിട്ടുള്ള
6: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
8: അജ്ഞതയുടെ ഇരുട്ടടഞ്ഞ കോണിൽ നിന്ന് അറിവിന്റെ വിശാലമായ ആകാശത്തേക്ക് നമ്മുടെ കൈപിടിച്ച് നടത്തിയവരാണ് അധ്യാപകർ. വെളിച്ചം എന്തെന്നറിയാത്ത കണ്ണുകളിൽ അക്ഷരങ്ങളുടെ തിരിതെളിയിച്ചവർ. ഓർമ്മകൾക്ക് എത്ര മങ്ങലേറ്റാലും അവർ പകർന്നു നൽകിയ പാഠങ്ങൾക്ക് ഇന്നും ഓരോ ജീവിതത്തിലും കെടാത്ത പ്രകാശമുണ്ട്. ഇന്ന് September 5, അധ്യാപക ദിനം.

0: ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ പടവുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ദാ കൂടെയുള്ള ദാർജ അനുഷയാണ് എന്നോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. എറണാകുളം സെയിന്റ് ആന്റണി ഹൈസ്കൂളിലെ റിട്ടയർഡ് എച്ച് എം ആയിട്ടുള്ള എലിസബത്ത് മാം ആണ്. ഇപ്പൊ മാം വർഷങ്ങളായിട്ട് ഈ ഒരു അധ്യാപന ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ആദ്യത്തെ ആ ഒരു ക്ലാസ് അനുഭവം ഒന്ന് പറയാമോ? ആദ്യമായിട്ട് ടീച്ചറായിട്ട് എത്തിച്ചേർന്നപ്പോ അതെ അതെ അതെ
1: അന്ന് എനിക്ക് പേടിയായിരുന്നു കുട്ടികളെ ഫേസ് ചെയ്യാൻ. എനിക്ക് ഇങ്ങനെ, ഞാൻ വലിയ പബ്ലിക് സ്പീക്കറോ അങ്ങനെയൊന്നും ഉള്ള ആളായിരുന്നില്ല. ഈ പ്രസംഗത്തിനൊക്കെ കേറുന്ന പിള്ളേർക്കൊക്കെ കുറച്ചും കൂടെ ഒരു സഭാകമ്പം ഒക്കെ കുറയും. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് അസംബ്ലി ഒക്കെ ഫേസ് ചെയ്ത് അവർക്ക് ഒരു മെച്ചൂറിറ്റി ഉണ്ട്. പഴയ കാലത്ത് 50 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിലും അതിൽ ഒന്നോ രണ്ടോ പേർക്കേ ഉള്ളൂ ലീഡർഷിപ്പ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ആ കാലഘട്ടത്തിൽ എനിക്ക് അത്ര വലിയ ഒരു മിടുക്കിയൊന്നും ആയിരുന്നില്ല. ഞാൻ സാധാരണ ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോഴും നമ്മൾക്ക് ഈ സഭാകമ്പം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം ഈ വീടിനുള്ള ട്രെയിനിങ് കൊണ്ട് നമുക്ക് ഒത്തിരി ഗുണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ബോൾനെസ് ഉണ്ട് ഉള്ളില്. എന്നാലും ഒരു ക്ലാസ്സിൽ ആദ്യമായിട്ട് കയറുമ്പോൾ ഇപ്പം പ്രാർത്ഥിച്ച് കുട്ടികൾക്ക് മനസ്സിലാകാനുള്ള രീതിയിൽ പഠിപ്പിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ കയറുന്നത്. ഹൈസ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര കാര്യമായിരുന്നു, കാരണം ചെറിയ ടീച്ചേഴ്സിനെ പിള്ളേർക്ക് നല്ല കാര്യമാണ്. കുറച്ച് പ്രായമുള്ള ടീച്ചേഴ്സിനെക്കാളും.
0: അതെ, മിസ് എങ്ങനെയായിരുന്നു? വടിയൊക്കെയായിട്ടായിരുന്നോ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്?
1: ആദ്യമൊന്നും മടിയൊന്നും ഇല്ല മോളെ. അങ്ങനെ ആദ്യത്തെ കാലഘട്ടങ്ങളിലൊന്നും മടിയൊക്കെ, അത് ഒരു 5-6 വർഷം കഴിയുമ്പോഴാണ് വടിയൊക്കെ പിടിക്കാൻ. ഞാൻ വടി കൊണ്ടൊക്കെ തല്ലിയിട്ടൊക്കെ ഉണ്ട് പിള്ളേരെ. കണ്ണനെന്ന് പറയുമ്പോ ചിട്ടിയും അവിടെ ഇവിടെ നോക്കിയിരിക്കുകയും പലതരത്തിലുള്ള ഒത്തിരി വികൃതിയൊക്കെ കാണിക്കുന്ന പിള്ളേരെ. ഇന്ന് ഞാൻ പറയാനേ മോളെ, എനിക്കൊരു ഭയങ്കര ഒരു അനുഭവം ഉണ്ട്. ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാല്, ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബോയ്സ് ഹോം ഉണ്ട്. ബോയ്സ് ഹോം അത് നമ്മുടെ ഈ കാത്തലിക്സ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു അവര് നടത്തുന്ന ഒരു സംവിധാനമാണ് ബോയ്സ് ഹോം എന്ന് പറഞ്ഞ പാവപ്പെട്ട പിള്ളേരെ താമസിപ്പിക്കുന്ന ബോയ്സ് ഹോം. അപ്പോഴവിടെ അവിടുത്തെ അച്ഛന്റെ ഇതിലനുസരിച്ച് ഞാനിപ്പോൾ 6-ാമത്തെ വർഷമാണ് അവിടെ ഫിസിക്സും കെമിസ്ട്രിയും 10-ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. രാവിലെ അവിടെ പോയി 10-ാം ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ അവിടെ പോയി പഠിപ്പിക്കും. ഇപ്പോഴും ഞാൻ അതിന് റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോയത്. അതുകൊണ്ട് എനിക്ക് വളരെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നമ്മുടെ ലൈഫിൽ. നമ്മളൊരു ടീച്ചർ ആയിരിക്കെ നമുക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട് നല്ലൊരു രീതിയിൽ അധ്യാപനം റിട്ടയർമെന്റ് വരെ എത്തി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം എന്തെങ്കിലും സേവനം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളൊരു തോന്നലിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഇതെനിക്ക് ലഭിച്ചത്. ഇപ്പോൾ എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ ആണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്. വളരെ മോശപ്പെട്ട പിള്ളേരൊക്കെയാണ് എന്നിരുന്നാലും, കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ഒരു കുട്ടിക്ക് ആ ക്ലാ ഈ ബോയ്സ് ഹോമില് കുട്ടി ആവറേജ് കുട്ടി, പക്ഷെ അതിന് എല്ലാത്തിനും തന്നെ A+ഉം അത് സ്കൂൾ ഫസ്റ്റ് ആയിരുന്നു. കേട്ടപ്പോ എനിക്കുണ്ടല്ലോ, പറഞ്ഞാട്ടല്ലോ, ശരിക്കും ഒരു വലിയ അവാർഡ് ലഭിക്കുന്ന പോലെ നമ്മുടെ മനസ്സിന്റെ ഒരു കുളിരാണ്. പാവപ്പെട്ട കുട്ടികള് പഠിക്കുകയെന്നൊരു നല്ല നിലവാരത്തിൽ എത്തുന്ന കാണുമ്പോഴുള്ള ഒരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടൂല. വേറെ ഒരു ജോലിയിൽ നിന്നും കിട്ടൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ ഒരു ജോലിയിൽ നിന്നും കിട്ടൂല. ഈ അധ്യാപന മേഖല അത്രയ്ക്കും നമ്മൾക്ക് ഒരു ചാരിതാർത്ഥ്യം തരുന്ന ഒരു മേഖലയാണ്.
0: അതെ, തീർച്ചയായിട്ടും.

0: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
2: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ്, വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എറണാകുളം സെയിന്റ് ആന്റണി ഹൈസ്കൂളിലെ റിട്ടയർഡ് എച്ച്എം ആയിട്ടുള്ള എലിസബത്ത് മാം ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യാപകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അധ്യാപികയെ സംബന്ധിച്ച് അവരുടെ കരിയറിൽ ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് പഠിപ്പിച്ച വിദ്യാർത്ഥികളെ വലിയ വലിയ നിലകളിൽ എത്തുന്നത് തന്നെയാണല്ലേ.
2: തന്നെയാണ് വലിയ നിലകളിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു വൺ വീക്ക് ബാക്ക്, ഒരാഴ്ച മുമ്പ് അഞ്ചാറ് കുട്ടികൾ എന്നെ തപ്പി ഇവിടെ വന്നു. ഒരെണ്ണം ജർമ്മനിയിൽ വർക്ക് ചെയ്യാണ്, അവിടെ ഒരു വലിയ ഐ ടി കമ്പനിയിലാണ് കൊച്ച്. ഒരു പ്രീതി പി ഡി എന്ന് പറഞ്ഞൊരു കുട്ടി, എന്റെ ക്ലാസ് 8, 9, 10 ഞാൻ ക്ലാസ് ചാർജ് ആയിരുന്നു. അതെ, 24 years back ഓർത്തോളം, 24 years back. ആ കുട്ടിയൊക്കെ വരിക എന്ന് പറഞ്ഞാല് നമ്മൾക്കറിയാലോ ആ ബാച്ച് പിള്ളേര്, അവരൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന ഫോട്ടോ എടുത്ത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഏത് ജോബിൽ കിട്ടും മോളെ.
1: അതെ അതെ, തീർച്ചയായിട്ടും. എത്ര നാള് കഴിഞ്ഞാലും നമ്മളെ തിരക്കി വരാൻ ആൾക്കാരുണ്ടാകും എവിടുന്നെങ്കിലും. നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥി
2: ചെന്നാലും, ഒരു ബസ്സേ കയറിയാലും, ഒരു മാർക്കറ്റിൽ ചെന്നാലും, ഒരു ഷോപ്പിൽ ചെന്നാലും, എവിടെന്നെങ്കിലും ഒരു മിസ്സേ എന്നൊരു വിളി എവിടെയെങ്കിലും കിട്ടും നമുക്ക്.
1: അതെ, ഈ ഒരു അധ്യാപന ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ജോലിയുടെ ഒരു പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് അത് തന്നെ ആയിരിക്കും അല്ലേ.
2: അത് തന്നെ തന്നെ, ഒരു ശരിക്കും ഒരു സമൂഹത്തിൽ ഒരു ഒരു നമ്മള് മരിക്കുന്നിടം വരെ ഒരു മിസ്സേ അല്ലെ ടീച്ചർ എന്നൊരു വിളി.
1: അതെ അതെ,
2: അതാണ് നമ്മൾ ഈ ഫിനാൻഷ്യലി നമ്മൾ ഒത്തിരി വലിയ ഒരു പൊസിഷനിലൊന്നും നമ്മൾ നോക്കരുത്. പക്ഷെ ഇപ്പം അധ്യാപന മേഖലയിലൊക്കെ ഒത്തിരി നല്ല റിണിമറേഷൻ ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാലത്തൊന്നും അത്ര വലിയ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടാത്തത് കൊണ്ടായിരുന്നായിരിക്കും ഈ ജെൻസ് ഒന്നും അധികം ഈ മേഖലയിലോട്ട് അധികം ഇറങ്ങാത്ത സമയം. ഇപ്പൊ ഉണ്ട്, ഇപ്പൊ നല്ല ഒരു ശരിക്കും റിമ്യൂണറേഷൻ നല്ലതായിട്ട് കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് അധ്യാപന മേഖല.
1: അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ മാമിനോട് ചോദിക്കാനുണ്ട്. ചെറിയൊരു ബ്രേക്ക് ആണ്, സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
0: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഇനി ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: படவுகள் A Thought for the Future.
1: ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ പടവുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ദാ കൂടെയുള്ള ദാർജ അനുഷയാണ് എന്നോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. എറണാകുളം സെയിന്റ് ആന്റണി ഹൈസ്കൂളിലെ റിട്ടയർഡ് എച്ച് എം ആയിട്ടുള്ള എലിസബത്ത് മാം ആണ്. ഇപ്പൊ ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തില് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം അത് ക്ലാസ് മുറികളെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? മാമിന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു.
2: എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ സബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് അത് വളരെ ഉപകാരമാണ് കുട്ടികൾക്ക്. നമ്മളൊരു കെമിസ്ട്രി ഒരു ഇക്വേഷൻ ഒക്കെ എഴുതി കഴിഞ്ഞാല് അത് ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10 പേർക്കൊക്കെ അത് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പം സാങ്കേതിക വിദ്യ പ്രൊജക്ടർ കൂടി ആ റിയാക്ഷൻ ഒക്കെ കാണിക്കുമ്പോഴൊക്കെ കുട്ടികൾ ഇങ്ങനെ ഒരു സിനിമ കാണുന്ന ഒരു ഫീലിംഗില് അവർക്ക് അത് നോക്കിയിരിക്കാനുള്ള മനസ്സുണ്ടാവും.
1: അതെ അതെ,
2: ഒരു റിയാക്ഷൻ നമ്മള് ഒരു ടീച്ചർ പറയുന്ന പോലെയല്ല അത് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നത്. അത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ ഈ ആസിഡൊക്കെ എടുത്ത് ക്ലാസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് അങ്ങനെയൊക്കെ, അത് ഞങ്ങൾ ലാബൊക്കെ ഉണ്ട് ഈ സ്കൂളിൽ പഠിപ്പിച്ച കാലത്ത്. ഒരു ആഴ്ചയിൽ ഒരിക്കലും ഒരു ലാബൊക്കെ ഉണ്ട്. അപ്പൊ ലാബിൽ വന്ന് ഞങ്ങൾ കെമിസ്ട്രിയുടെയൊക്കെ കാണിക്കാറുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെ പ്രൊജക്ടറിൽ കൂടിയൊക്കെ കാണിക്കുമ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് കിട്ടും. അത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം സാങ്കേതിക വിദ്യ കൊണ്ട് ഈ കുട്ടികൾക്ക് മനസ്സിലാകാത്ത മേഖലയിലൊക്കെ ഉള്ള ഒരു അറിവ് കിട്ടും. അത് നല്ല കാര്യം. അവർക്ക് അവരുടെ ആ അക്കാഡമിക് ആക്ടിവിറ്റീസ് അവർക്ക് പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യാനും കൂടുതൽ ഗ്രഹിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.
1: ഓക്കേ മാം, ഓക്കേ ഓക്കേ.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4-10 ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: എന്റെ പേര് സുനിത കെ എസ്. ഞാൻ അധ്യാപികയായിട്ട് 22 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പാലാ ചാവറ പബ്ലിക് സ്കൂളിലെ അധ്യാപികയാണ്. എന്റെ അധ്യാപന ജീവിതത്തിൽ നിരവധി വിദ്യാർത്ഥികൾ എന്റെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയിട്ടുണ്ട്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ കഴിവുകളും താല്പര്യങ്ങളും സ്വഭാവവും എല്ലാം വ്യത്യസ്തമായതിനാൽ ഓരോ വിദ്യാർത്ഥിയെയും മനസ്സിലാക്കി അവർക്കനുസരിച്ച് പിന്തുണ നൽകുക എന്നത് ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ പ്രധാന ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആത്മവിശ്വാസം കുറവായിരുന്നിട്ടും കഠിനാധ്വാനത്തിലൂടെ സ്വയം പുരോഗതി നേടിയ ഒരു വിദ്യാർത്ഥിയെ ഞാൻ പ്രത്യേകം ഓർക്കുന്നു. തുടക്കത്തിൽ ആ കുട്ടി ക്ലാസ്സിലധികം സംസാരിക്കുകയോ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ചെറിയ പ്രോത്സാഹനങ്ങളും തുടർച്ചയായ പിന്തുണയും ലഭിച്ചതോടെ ആ കുട്ടിയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. ക്രമേണ ആ വിദ്യാർത്ഥി കൂടുതൽ ആത്മവിശ്വാസത്തോടെ എല്ലാ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുക്കാൻ തുടങ്ങി, സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് പഠനത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നത് എനിക്ക് വളരെ സന്തോഷം നൽകിയൊരു കാര്യമാണ്. ആ മാറ്റം ഒരു അധ്യാപികയുടെ പ്രോത്സാഹനത്തിന് എത്ര വലിയ ശക്തിയുണ്ടെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. ആ വിദ്യാർത്ഥി എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, ഓരോ കുട്ടിയിലും ഒരു പ്രത്യേക കഴിവ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതാണ്. കഴിവില്ലാത്തവരായി ആരുമില്ല. ചില കുട്ടികൾക്ക് ആ കഴിവ് തിരിച്ചറിയാൻ കുറച്ച് സമയം വേണ്ടി വരും. പക്ഷെ നല്ലൊരു അധ്യാപിക ക്ഷമയോടെ അവരെ പിന്തുണയ്ക്കുമ്പോൾ അവർക്ക് വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥി, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ വിദ്യാർത്ഥി ഇന്നും എൻ്റെ അധ്യാപന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളിൽ ഒന്നാണ്.

0: ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ പടവുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ദാ കൂടെയുള്ള ദാർജ അനുഷയാണ് എന്നോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. എറണാകുളം സെയിന്റ് ആന്റണി ഹൈസ്കൂളിലെ റിട്ടയർഡ് എച്ച് എം ആയിട്ടുള്ള എലിസബത്ത് മാം ആണ്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ വ്യക്തിത്വ വികസനത്തിലും രക്ഷിതാക്കൾക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്തായിരിക്കും?
1: രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാല് അവരുടെ ഒരു കൂട്ടുകാരായിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് രക്ഷിതാക്കളും വർക്കിംഗ് ഒക്കെ ആയിരിക്കുമല്ലോ മോളെ. രക്ഷിതാക്കളും ഞാൻ എന്റെ കാലത്ത് എനിക്കറിയാം, ഞാൻ എന്റെ പിള്ളേരോടൊരു കളിക്കാനും ചിരിക്കാനുമുള്ള അവസരങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ വന്നാലും നമുക്ക് ജോലിയുണ്ട്, നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും അധികം ആരും ഇല്ലാത്തടത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഹൈസ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കിനെ നമുക്ക് ഒത്തിരി ഇപ്പോഴത്തെ പോലെ അല്ല, 70-75 വരെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിലൊക്കെ ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്നത്. അങ്ങനെ ഒരു വെക്കേഷൻ ആയാലും 10 ദിവസം അവധി, 10 ദിവസമാണ് 10-12 സെറ്റ് പേപ്പറുമായിട്ടാണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. ഓണപ്പരീക്ഷ കഴിയുമ്പോ നമ്മൾ ചെല്ലുന്ന അന്ന് തന്നെ പിള്ളേർക്ക് പേപ്പർ കിട്ടണമെന്നുള്ള ആശയാണ്. ആകെ 10 ദിവസം അവധി, അതിനിടയ്ക്ക് ഓണമുണ്ട്, നമ്മുടെ സ്വന്തം പിള്ളേരുണ്ട്, അങ്ങനെയൊക്കെ. അപ്പം നമ്മള് ഒരു ദിവസം ത്രൂ ഔട്ട് 24 hours ഇരുന്നാൽ പോലും ഒരു സെറ്റ് പേപ്പർ തീരൂല.
0: അപ്പൊ
1: നമ്മള് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയില് ഉറങ്ങാതൊക്കെ ഇരുന്ന് വെളുപ്പിനെ 3 മണി വരെയൊക്കെ ഇരുന്ന് പേപ്പറൊക്കെ നോക്കി അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തില് വേറെ അധികം എന്റർടൈൻമെന്റിനൊന്നും നമ്മുടെ സ്വന്തം പിള്ളേരെ കൊണ്ടു നടക്കാനായിട്ടുള്ള സാഹചര്യം സാധാരണ പബ്ലിക് എല്ലാവരും പറയും, ടീച്ചേഴ്സിന് എന്ത് സുഖം? ഇപ്പൊ ഓഫീസ് വർക്കിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ടീച്ചേഴ്സിന് സുഖം, 10 ദിവസം വീട്ടിൽ ഇരിക്കരുത്. 10 ദിവസത്തെ വീട്ടിൽ ഇരിക്കുമ്പോ 12 ദിവസത്തെ വർക്കും കൊണ്ടാണ് അവർ വീട്ടിലോട്ട് പോകുന്നതേ. അതുപോലെ തന്നെ ഒരു ദിവസം ലീവ് എടുത്താൽ ആ പോർഷൻ വേറെ ആരും പഠിപ്പിക്കത്തില്ല, നമ്മൾ തന്നെ സ്പെഷ്യൽ ക്ലാസ് എടുത്ത് നമ്മൾ പഠിപ്പിച്ചു തീർക്കണം. ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി അത് ഒത്തിരി റെസ്പോൺസിബിൾ ആയിരുന്നു. കാരണം അവര് അവരുടെ ഡ്യൂട്ടിയിൽ ഉഴപ്പാനായിട്ട് ഉഴപ്പിയാൽ എത്ര തലമുറയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. പിള്ളേര് അവരെ നാശത്തിലേക്ക് വിടുന്നതിനോട് തുല്യമാണ് ടീച്ചേഴ്സ് ഉഴപ്പിയാല്. പിന്നെ പേരൻസ് ആണെങ്കിൽ അവര് എല്ലാ ദിവസവും ഈ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു നല്ല സന്തോഷത്തോടെ അവരുടെ കൂടെ ഒന്നായിരിക്കാൻ എത്ര സമയമില്ലെങ്കിലും അപ്പനും അമ്മയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് എന്തൊക്കെ സബ്ജക്ട് ഉണ്ടായിരുന്നു, ആ ടീച്ചേഴ്സിന്റെ കാര്യം ഏതെങ്കിലും വല്ലപ്പോ ആഴ്ചയിൽ ഒരു 1-2 ദിവസമെങ്കിലും ഇങ്ങനെ ചോദിക്കണം. കുട്ടികളെ ഇങ്ങനെ വെറുതെ വിടരുത്, പ്രത്യേകിച്ച് ഹൈസ്കൂൾ ക്ലാസ്സുകളിലായിരിക്കുമ്പോ അവരുടെ കൂടെ ഒരു കണ്ണ് വേണം, പോക്ക് എങ്ങോട്ടാണെന്നുള്ളത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
4: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
6: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ് വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് എറണാകുളം സെയിന്റ് ആന്റണി ഹൈസ്കൂളിലെ റിട്ടയർഡ് എച്ച് എം ആയിട്ടുള്ള എലിസബത്ത് മാം ആണ്. ഈ അധ്യാപന രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയോട് ഒരു മുതിർന്ന അധ്യാപിക എന്ന നിലയിൽ മാമിന് എന്താണ് പറയാനുള്ളത്?
2: അതെ, കുട്ടികളോട് പറയാനുള്ള ഏറ്റവും നല്ലൊരു പ്രവർത്തന മേഖലയാണ് സാമൂഹികമായിട്ടും മാനസികമായിട്ടും നമ്മളുടെ സൊസൈറ്റിക്ക് സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മേഖലയാണ്. ഈ അധ്യാപന രംഗത്തിലേക്ക് നല്ല പ്രഗത്ഭരായ കുട്ടികൾ കടന്നു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഒരു വാക്കും കൂടെ അവരോട് പറയാനുണ്ട്. നമ്മുടെ മുൻപിലിരിക്കുന്ന കുട്ടികളെ വെറുതെക്കാരായിട്ട് കാണരുത്. അവര് നാളത്തെ സമൂഹത്തിന്റെ ശില്പികളാണ്, നാളത്തെ ഭാവിയുടെ ശില്പികളാണ് നമ്മൾ മുമ്പിൽ ഇരിക്കുന്നത്. അവരെല്ലാവരും ഒരു കരുതലോടെ മുന്നോട്ട് നയിക്കുന്ന ഒരു സേവന രംഗത്തിന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷനേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഞാനില്ലേ ഇത്രയും വർഷമായി 16 വർഷമായി റിട്ടയർ ചെയ്തിട്ടും തിരിഞ്ഞു നോക്കുമ്പോഴുള്ള ഒരു സന്തോഷം, അതെന്റെ മരണം വരെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു കരുതലിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനി നല്ല നല്ല പ്രതിഭകളായ കുട്ടികള് ഈ അധ്യാപന മേഖലയിലേക്ക് കടന്നു വരണം. കടന്നു വന്നിട്ട് അവരുടെ മുൻപിലിരിക്കുന്ന കുട്ടികളെ നല്ല ഒരു നിലവാരം, ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രി ക്ലാസ്സിൽ ഇരുന്ന് വായിച്ചപ്പം ഒരു സാറ് വഴക്ക് പറഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലോട്ട് വരണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് നല്ല അടി കിട്ടാനായിരിക്കും എന്നോർത്ത് നമ്മുടെ സതീശൻ സാറ് ചെന്നപ്പം പറഞ്ഞത് എന്താ പറഞ്ഞത്? നീ ഏത് ബുക്ക് വേണേലും വായിച്ചോ, നിനക്ക് ലൈബ്രറിയുടെ കീ തരാം, നീ എപ്പോ വേണേലും വായിച്ചോ വെച്ചോ, പക്ഷെ ക്ലാസ്സിൽ ഇരുന്ന് വായിക്കരുത്.
1: അതെ അതെ,
2: അങ്ങനത്തെ ഉപദേശം കൊടുക്കുന്ന അധ്യാപകരായിരിക്കണം. അപ്പൊ ആ കുട്ടി എവിടെ എത്തി?
1: അതെ,
2: നമ്മുടെ ചീഫ് മിനിസ്റ്റർ അല്ലേ?
1: തീർച്ചയായിട്ടും.
2: അപ്പം അതുകൊണ്ട് അത് തന്നെയല്ല, ഇപ്പോഴും പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ പോയി ഈ സാറ് കാണുന്നുണ്ട്, സതീശൻ സാറ് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു നന്ദി, സ്നേഹവും കടപ്പാടും ഒക്കെ എന്നും നമുക്ക് ലഭിക്കുന്ന ഒരു മേഖലയാണിത്. പ്രഗത്ഭരായ കുട്ടികള് ഈ അധ്യാപന മേഖലയിലേക്ക് കടന്നു വന്ന് നമ്മുടെ രാജ്യത്തെ ഉയർത്തണമെന്നാണ് എന്റെ അഭിപ്രായം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4 മുതൽ 10 വരെ AC ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം. ഓക്സിജൻ.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
5: ഞാൻ ബെറ്റ് വെക്കാം, ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
6: അതെ, ലക്കാലക്കായിൽ ബമ്പർ സമാരവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
0: ഗോപു നന്ദിലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: അജ്ഞതയുടെ ഇരുട്ടടഞ്ഞ കോണിൽ നിന്ന് അറിവിൻ്റെ വിശാലമായ ആകാശത്തേക്ക് നമ്മുടെ കൈപിടിച്ച് നടത്തിയവരാണ് അധ്യാപകർ. വെളിച്ചം എന്തെന്നറിയാത്ത കണ്ണുകളിൽ അക്ഷരങ്ങളുടെ തിരി തെളിയിച്ചവർ. ഓർമ്മകൾക്ക് എത്ര മങ്ങലേറ്റാലും അവർ പകർന്നു നൽകിയ പാഠങ്ങൾക്ക് ഇന്നും ഓരോ ജീവിതത്തിലും കെടാത്ത പ്രകാശമുണ്ട്. ഇന്ന് September 5.

0: ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ പടവുകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ദാ കൂടെയുള്ളത് ആർജ അനുഷയാണ്. എന്നോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് എറണാകുളം സെയിന്റ് ആന്റണി ഹൈസ്കൂളിലെ റിട്ടയർഡ് എച്ച് എം ആയിട്ടുള്ള എലിസബത്ത് മാം ആണ്. അപ്പൊ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഈ ഒരു ടീച്ചേഴ്സ് ഡേയില് മാമിന് നൽകാനുള്ള ഒരു സന്ദേശം എന്താണ്?
1: ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ സാറിന്റെ ജന്മദിനമാണല്ലോ.
0: അതെ,
1: സാറൊരു അധ്യാപകനായിരുന്നു. അപ്പം നല്ല പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ ആ അധ്യാപകനെ ഓർക്കുന്നൊരു അനുസ്മരിക്കുന്നതും അതിനോടൊപ്പം തന്നെ എല്ലാ അധ്യാപകരെയും നമ്മൾ സ്മരിക്കുന്നതുമായ ദിവസമാണ്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മുതിർന്ന ആള് ഇന്നും എന്റെ ഈ പ്രായത്തിലും എന്നെ പഠിപ്പിച്ച ഒരു അഞ്ചാറ് ടീച്ചേഴ്സിനെങ്കിലും നമ്മുടെ മനസ്സിലെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തില് എനിക്ക് പറയാനായിട്ടുള്ളത്, നല്ല സമൂഹത്തിന് സേവനം ചെയ്യുന്ന അധ്യാപകരായി, കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു അധ്യാപകനായി, സ്നേഹവും സന്തോഷവും സമാധാനവും കൊടുക്കുന്ന, അതിനോടൊപ്പം തന്നെ അറിവ് പകർന്നു കൊടുക്കുന്ന എക്സാമ്പിൾ, ഒരു മെഴുകുതിരിയുടെ കാര്യം നിങ്ങൾ ഓർക്കുക. അത് കത്തി എരിയുമ്പോഴും അതിൽ നിന്ന് പുറപ്പെടുന്ന വെളിച്ചം മറ്റുള്ളവർക്ക് നന്മയായിട്ട് ഭവിക്കുന്നു. അതുപോലെ നല്ല സേവന തൽപരതയുള്ള യുവജനങ്ങൾ ഈ മേഖലയ്ക്ക് വരികയും സമൂഹത്തിന് സേവനം ചെയ്യുകയും വേണം. അതുപോലെ തന്നെ കുട്ടികൾ അധ്യാപകരെ സ്വന്തം മാതാപിതാക്കളെ എന്ന പോലെ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സ്വന്തം മാതാപിതാക്കളെ എന്ന പോലെ കാണാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അവർക്കും നല്ലൊരു അറ്റാച്ച്മെന്റ് ആയിരിക്കും. ഇപ്പോഴത്തെ യുവജന തലമുറയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലുള്ള അതുപോലെയുള്ള ടീച്ചേഴ്സും ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതുപോലെയുള്ള ടീച്ചേഴ്സൊക്കെ കുട്ടികളെ വളരെ സ്നേഹിച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ മോറൽ ലൈഫിനും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ടീച്ചേഴ്സും പേരൻസും നൽകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അധ്യാപകരെ ഓർക്കുന്ന ഈ ദിവസത്തിൽ അതിനോടൊപ്പം തന്നെ കുട്ടികളും നമ്മളുടെ ജീവിതത്തിലെ വളരെ അവിഭാജ്യ ഘടകങ്ങളായിട്ട് മുന്നോട്ട് പോയാൽ, ശരിക്കും ഒരു നല്ല തലമുറയെ വാർത്തെടുക്കുവാൻ കഴിഞ്ഞാൽ ഒരു അധ്യാപകൻ അവന്റെ ജീവിതം ധന്യമാക്കി മാറ്റാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മോളെ.
0: ഓക്കെ മാം, അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ടീച്ചേഴ്സ് ഡേയില്, ഈ ഒരു സ്പെഷ്യൽ ഡേയില് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു, ഈ ഒരു പടവുകൾ എന്ന പരിപാടിയിൽ ജോയിൻ ചെയ്തു, ഒരുപാട് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഉപകാരപ്രദവുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തു. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം മാം ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ നമ്മളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന്. ഒരിക്കൽ കൂടി ആസ്പ്രേ എഫ് എം 90 എന്ന ഈ ഒരു റേഡിയോയുടെ പേരിലും എന്റെ പേരിലുമുള്ള ഒരു നന്ദി അറിയിക്കുകയാണ് കേട്ടോ.
1: താങ്ക് യു ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ഗ്രൂപ്പ്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ തിരിച്ചിട്ടില്ല.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ ടു ദ നമ്പർ 0474290 4749 1990. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ദ നമ്പർ 9526490906 9526690. അപ്പോൾ എന്തായാലും ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റിയുള്ള ദിവസമാണ്. എല്ലാവർക്കും അറിയാം ഇന്ന് സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേ ആണല്ലേ. ആക്ച്വലി നമ്മൾ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പുസ്തകങ്ങൾക്കപ്പുറം ജീവിതം എന്തെന്ന് കാട്ടിത്തന്ന മനുഷ്യരാണ് നമ്മുടെയൊക്കെ അധ്യാപകർ എന്ന് പറയുന്നത് അല്ലേ. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ മാത്രമല്ല ലൈഫിലെ വലിയ പ്രശ്നങ്ങളെ പുഞ്ചിരിയോടെ ഫേസ് ചെയ്യാനും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാനും നമ്മളെ പഠിപ്പിച്ചവരാണ് നമ്മുടെ ടീച്ചേഴ്സ്. ഇപ്പോൾ നമ്മളൊക്കെ വളർന്ന് വലുതായിട്ട് ലോകത്തിൻ്റെ പല കോണിലെത്തിയാലും അവരെന്നും അന്നും ആ ഒരു പഴയ ക്ലാസ് മുറിയിൽ പുതിയ തലമുറകൾക്ക് അറിവ് പകർന്നുകൊണ്ട് കാത്തുനിൽപ്പുണ്ടാവല്ലേ. സോ അങ്ങനെയുള്ള അറിവിൻ്റെ വെളിച്ചമായി നമ്മുടെയൊക്കെ ലൈഫിലേക്ക് വന്ന എല്ലാ അധ്യാപകർക്കും ഒരു നല്ല ടീച്ചേഴ്സ് ഡേ ആശംസിച്ചുകൊണ്ട് കേൾക്കാം എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി ഉദാഹരണം സുജാത.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. September 4-10 ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
6: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
8: ഈ ഓണം സ്വയംവരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
9: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
10: ഇവിടെ ഇഷ്ടം പോലെ

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കാണ്. ഈ ഒരു സമയത്തെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോൾ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം, ഇത് രാംജിയാണ്.
0: രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വളരെയധികം സന്തോഷമായിട്ട്, സുഖമായിട്ട്, ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ, എന്താണെന്നറിയോ? ടീച്ചേഴ്സ് ഡേ ആണ്. അതെ. അപ്പോ എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ടീച്ചറിന്റെ അനുഭവം പറയാനുണ്ടോ?
1: മറക്കാൻ പറ്റാത്ത ഒരു ടീച്ചർ, ഞാൻ പത്തിലൊക്കെ പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന,
0: ആ ഓക്കെ,
1: നമ്മുടെ കൂട്ടുകാരൊക്കെ
0: മറക്കാനാവാത്ത അനുഭവം തന്നെ എന്താണത്? നല്ല അടിയാണ്, നല്ല അടി
1: പൊട്ടിച്ചിട്ടുണ്ടായിരുന്നോ?
0: അതൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ആണ് മറക്കാൻ പറ്റാത്ത, ലൈഫിൽ മറക്കാൻ പറ്റാത്ത അധ്യാപകൻ അല്ലേ? അതെ അതെ. അതിന് തോന്നുന്നു നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴേ നമ്മുടെ ലൈഫ്, സ്കൂൾ കാലഘട്ടത്തിൽ ടീച്ചേഴ്സിന് ഒരു വൈബല്ല, കോളേജ് ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്ലി ആയ, നമ്മളോട് കൂടുതൽ സംസാരിക്കാൻ എന്താണ് ഒരു ഒരു മടിയും കൂടാത്ത ടീച്ചേഴ്സായിരിക്കും കോളേജ് കാലഘട്ടത്തിലെ, കലാലയത്തിലെ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരുപാട് അധ്യാപക ഓർമ്മകളുണ്ട്. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? എന്റെ ദൈവമേ, വളരെ പഴയൊരു പാട്ടാണല്ലോ. 1968 റിലീസ് ചെയ്തൊരു സിനിമയാണ്. എന്തുകൊണ്ട് ഇത്രയും പഴയ പാട്ട് പറഞ്ഞേ?
1: നല്ലൊരു
0: പാട്ടാണ്. ആ,
1: അടുത്ത കാലത്തായിട്ടൊക്കെ
0: 68 ഇറങ്ങിയ സിനിമയാ. ഓക്കെ, ശരി ശരി. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ
0: ആ എല്ലാവർക്കും വെച്ചു കൊടുക്കാം
1: കേട്ടോ.
0: ഓക്കെ, അതെ അതെ, തീർച്ചയായിട്ടും. ശരി, അപ്പൊ ഏതായാലും പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് സ്നേഹസ്വരൂപിണി എന്ന വളരെ പഴയൊരു പാട്ടാണ്. ആക്ച്വലി 1968 റിലീസ് ചെയ്ത ഹോട്ടൽ ഹൈ റേഞ്ച് എന്ന സിനിമയ്ക്ക് വേണ്ടി ദേവരാജ് മഷ്ണി ഈണത്തിൽ നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം രാംജിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാധിക ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് അറിയാതെ അറിയാതെ എന്ന പാട്ട് വേണമെന്നാണ് രാധിക ചേച്ചി എനിക്ക് വാട്സാപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയും ആ ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ രാവണ പ്രഭു എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് നമ്മുടെ സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി ജയേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ ഇനി കേൾക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് ഇതുപോലെ കേൾക്കാൻ വിളിക്കാം കാസറ്റ് കഫയിലേക്ക്. ടു ദ നമ്പർ 0474291 9090 0474 2919 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട്

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പോ.
2: അതെ, റെഡിയായില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ.

0: അത് കൊള്ളാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
0: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
4: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത്ത് സത്യന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Yasit Coffee.
6: Evade ishtam pole vaat.
7: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ RJ ശ്രീശാന്ത് ആണ്. അപ്പോൾ എന്താണെന്ന്, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ?
8: ഞാൻ സുമ.
7: സുമ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന്? എന്തൊക്കെയുണ്ട് വിശേഷം എന്ന്?
8: വിശേഷങ്ങൾ.
7: പനി പിടിച്ചു. സെയിം ടു എനിക്കും പനിയാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ മറ്റേ ആരോഗ്യം അങ്ങോട്ട് വഷളാവുന്ന സമയമാണ് എല്ലാവർക്കും ഈ ഒരു സമയം അല്ലേ. അതെ അതെ, ശരി. അപ്പം പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയോ? മരുന്ന് കഴിച്ച്. ഓക്കെ, നല്ല കുട്ടി. നമ്മൾ ഹോസ്പിറ്റലൊക്കെ പോവാതിരിക്കുന്ന ആൾക്കാർ കേൾക്കേണ്ട കാര്യമാണ് പറയുന്നത്, ഒരിക്കലും നമ്മൾ സ്വയം ചികിത്സ ചെയ്യരുത് അല്ലേ. അതെ, ശരി. അപ്പോഴേ ഇന്ന് എന്താണ് പരിപാടി? അതെ, ടീച്ചേഴ്സ് ഡേ, അധ്യാപക ദിനമാണ്. അപ്പം എപ്പോഴെങ്കിലും മനസ്സിന് എന്താണ് ടച്ച് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു അധ്യാപകന്റെ ഓർമ്മയുണ്ടോ?
8: അതെ, എന്റെ ലൈഫിൽ ഒരു മറക്കാനാവാത്ത ഒരു അധ്യാപകനുണ്ട്.
7: ആരാണത്?
8: പറയൂ. ഹരികുമാർ സാർ എന്നാണ് പേര്.
7: ഹരികുമാർ സാർ ഏത് കാലഘട്ടത്തിൽ പഠിപ്പിച്ച ടീച്ചറാ?
8: സാറ് മാത്സ് ആയിരുന്നു പഠിപ്പിച്ചോണ്ടിരുന്നത്.
7: സ്കൂൾ ഓർ കോളേജ്?
8: അതെ,
7: സ്കൂളിലായിരുന്നോ?
8: ആ,
7: പറഞ്ഞോളൂ.
8: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് എന്ന് പറയുന്നത് മാത്സ് ആണ്.
7: എന്റെ ദൈവമേ, പഠിപ്പിക്കുട്ടിയായിരുന്നല്ലേ.
8: അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഈ ഹരിസാറിന്റെ ടീച്ചിങ് ആണ്.
7: ഓക്കെ, ശരി.
8: എനിക്ക് SSLC തന്നെ 100-ൽ 90 മാർക്കും ഉണ്ടായിരുന്നു.
7: എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അപ്പൊ ചെറിയൊരു പഠിപ്പിയായിരുന്നല്ലേ സ്കൂൾ ടൈമിൽ.
8: എനിക്ക് മാത്സ് ഇപ്പോഴും, ഞാൻ എവിടെ മാത്സ് ഇങ്ങനെ കണക്കുകൾ കണ്ടാലും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്.
7: ഓക്കെ, ശരി ശരി. ഓക്കെ, അങ്ങനെ മാത്സിനെ ഇഷ്ടപ്പെടാൻ കാരണം ഹരികുമാർ സാറാണ്.
8: അതെ അതെ, ഹരിസാറിന്റെ ഒരു ടീച്ചിങ് ആണ്.
7: സാറിന്റെ ടീച്ചിങ് സ്റ്റൈൽ ആണല്ലേ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ, ഞാനൊക്കെ കൊമേഴ്സ് എടുത്ത് പോയതാണ്. അപ്പൊ ആ ഒരു രംഗത്തേക്ക് പോകാൻ തന്നെ കാരണം ഈ മാത്സ് ആണെന്ന് തോന്നുന്നു. എനിക്ക് പേടിയായിരുന്നു, എനിക്കൊക്കെ പേടിയായിരുന്നു.
8: സാർ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ചോദിച്ചു, നീ എന്നും എത്തിയില്ലയോ? ഞാൻ പറഞ്ഞു, എന്റെ സാറേ, എന്നെ, ഞാൻ BCOM സെക്കൻഡ് ഇയർ പഠിച്ചപ്പം തന്നെ അച്ഛൻ എന്നെ കെട്ടിച്ചു വിട്ട്.
7: ഓക്കെ,
8: എനിക്ക് എങ്ങും എത്താൻ പറ്റിയില്ല.
7: ഓക്കെ, ഇനിയാണെങ്കിലും ശ്രമിക്കാറുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? ഓക്കെ, ശരി. നമ്മുടെ ലൈഫിന്റെ കളികളല്ലേ ജീവിതത്തിന്റെ സാഹചര്യം. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ശരി, അപ്പൊ അങ്ങനെ ആ ഹരിസാറിന്റെ ഓർമ്മയാണ് ഈ ഒരു അധ്യാപകത്തിൽ ആയി വറക്കുന്നല്ലേ. ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
8: എനിക്ക് പൊന്നിൽ കുളിച്ച രാത്രി, പുളകം വിരിഞ്ഞ രാത്രി.
7: ആഹാ, ഒരു പഴയ പാട്ടാണല്ലോ. എല്ലാരും ഒന്ന് പഴയ പാട്ട് പഠിക്കുവാണല്ലോ, എന്ത് പറ്റി? ഓക്കെ, ശരി. അപ്പൊ ഡെഡിക്കേഷൻ ഉണ്ടോ? ഹരിസാറിന് തന്നെ. ഓക്കെ, ശരി. അപ്പൊ ഏതായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ സുമ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് പൊന്നിൽ കുളിച്ച രാത്രി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, സിന്ദൂര ചെപ്പ് എന്നൊരു പഴയ സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കേച്ചിയരുടെ വരികൾക്ക് ദേവരാജ മാഷീണം നൽകി നമ്മുടെ സ്വന്തം ദാസേടൻ പാടി അനശ്വരമാക്കിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സുമ ചേച്ചി ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയ അധ്യാപകനായ ഹരിസാറിന് വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ടീച്ചേഴ്സ് ഡേയിൽ കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അരൂപശ്രീയാണ് കേട്ടോ. ഹായ് ആശ്രയ FM, എനിക്ക് കണ്ടാങ്കി കണ്ടാങ്കി എന്ന പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്നാണ് നമ്മുടെ അരൂപശ്രീ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും അരൂപശ്രീക്ക് വേണ്ടിയും ആ ഒരു പാട്ട് ഉറപ്പായിട്ടും കാസറ്റ് കഫേയിലൂടെ കേൾക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ജില്ല എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തുവിൻ്റെ വരികൾക്ക് ഡി ഇമ്മനീണം നൽകി നമ്മുടെ വിജയ് സാറും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ ട്രാക്കുകളാണ് ഇനി ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ദേ കാസറ്റ് കഫേയിലേക്ക് വിളിച്ചോ ഇട്ടുതരുമ്പോൾ 0474219090 4749 1909 and also WhatsApp ലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9562664909. സോ എവറിബഡി സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
2: മീണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
8: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
7: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
8: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771711.
9: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
10: Yasit Coffee.
11: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: അജ്ഞതയുടെ ഇരുട്ടടഞ്ഞ കോണിൽ നിന്ന് അറിവിന്റെ വിശാലമായ ആകാശത്തേക്ക് നമ്മുടെ കൈപിടിച്ച് നടത്തിയവരാണ് അധ്യാപകർ. വെളിച്ചം എന്തെന്നറിയാത്ത കണ്ണുകളിൽ അക്ഷരങ്ങളുടെ തിരി തെളിയിച്ചവർ. ഓർമ്മകൾക്ക് എത്ര മങ്ങലേറ്റാലും അവർ പകർന്നു നൽകിയ പാഠങ്ങൾക്ക് ഇന്നും ഓരോ ജീവിതത്തിലും കെടാത്ത പ്രകാശമുണ്ട്. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: യാസിഡ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനിഷ്ടമുള്ള ഒരു പിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്തേ ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്ക് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രതീഷ് ചേട്ടനാണ് കേട്ടോ. ഹായ്, എൻ്റെ പേര് രതീഷ് പഴയടം. ഈ അധ്യാപക ദിനത്തിൽ എനിക്ക് മാണിക്യക്കല്ല് എന്ന സിനിമയിലെ നാടായാൽ ഒരു സ്കൂള് വേണം എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ രതീഷ് ചേട്ടനെ എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടി ആ ഒരു പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിലൂടെ കേൾക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2011 റിലീസ് ചെയ്ത മാണിക്യക്കല്ല് എന്ന സിനിമയ്ക്ക് വേണ്ടി അനിൽ പനച്ചൂരാൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ സാർ ഈണം നൽകി ഷിർദിൻ പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. സ്കൂൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് മാണിക്യക്കല്ല് ഈ ഒരു പാട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാധവാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്ക് പഴനിമല മുരുകൻ എന്ന പാട്ട് വേണം ഇന്ന് എന്നാണ് നമ്മുടെ മാധവ് എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ മാധവിന് വേണ്ടിയും ആ ഒരു പാട്ട് കേൾക്കാവുന്നതാണ്. ആൻഡ് ആ ഒരു പാട്ടിനെ ഇവർ പറയുകയാണെങ്കിൽ ദ സൂപ്പർ ഹിറ്റ് മൂവി നരസിംഹത്തിന് വേണ്ടി ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സാർ ഈണം നൽകി സഹോദരൻ എം ജി ശ്രീകുമാർ സാർ പാടി തകർത്ത ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ട് കേൾക്കാം ഈ ഒരു ടൈമിൽ കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് ഈ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9526690909. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രേ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4-10 ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
10: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
11: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
12: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണ അവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
13: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
2: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
5: ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് ക്യാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ RJ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പൊ എന്താണത്, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു മെസ്സേജ് എനിക്ക് വാട്സാപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ സ്വാതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഞാൻ സ്വാതി മാറനാട് നിന്നും. എനിക്ക് പിച്ച വെച്ച നാൾ മുതൽക്കുനി എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? ഇത് ആശ്രയിലുള്ള എല്ലാവർക്കും വേണ്ടിയും അതുപോലെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ സ്വാതി ചേച്ചി എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം. കാസറ്റ് കഫയിലൂടെ ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, പുതിയ മുഖം എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്പുറത്തിൻ്റെ വരികൾക്ക് നമ്മുടെ സ്വന്തം ദീപക് ദേവ് ഈണം നൽകി ശങ്കർ മഹാദേവൻ സാർ പാടിയ ഒരു മനോഹരമായ ഓൾ ടൈം റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ സ്വാതി ചേച്ചിക്ക് വേണ്ടി ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് ബദൽഹീം കുടുംബ യൂണിറ്റ് എന്ന മൂവിയിലെ യവന കഥയിൽ നിന്ന് വന്ന ഇടയ കന്യക എന്ന് തുടങ്ങുന്ന സോങ് പ്ലേ ചെയ്ത് തരണേ. ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ആശ്രയ ടീമിന് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ രേവതി ചേച്ചി എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. ആക്ച്വലി ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു പാട്ട് ബദൽഹീം കുടുംബ യൂണിറ്റ് എന്ന നിവിൻ പോളീസ് ചിത്രത്തിലൂടെയാണ് ഏറ്റവും ഇപ്പോൾ ഫേമസ് ആയത്, പോപ്പുലർ ആയത്. ആക്ച്വലി ഈ ഒരു പാട്ട് ഈ ഒരു സിനിമയിലല്ല, 1995 റിലീസ് ചെയ്ത അന്ന എന്ന ഒരു അടിപൊളി മൂവിയിലെ പാട്ടാണ് ഈ ഒരു പാട്ട്. ആൻഡ് ഈ ഒരു പാട്ടിനെ വരികളെടുത്തിരിക്കുന്നത് ഷിബു ചക്രവർത്തി സാറാണ്. ആൻഡ് ഔസേപ്പച്ചൻ സാറാണ് ഈ ഒരു പാട്ടിന് ഈണം നൽകിയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പാട്ട് ഇത്രത്തോളം ബ്യൂട്ടിഫുള്ളായി പാടിയിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബദലഹീം കുടുംബ യൂണിറ്റിലൂടെ വീണ്ടും ഈ പാട്ട് കേൾക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. പഴയ മനോഹരമായ പാട്ടുകളൊക്കെ ഇതുപോലെ പുതിയ പുതിയ സിനിമകളിലൂടെ ഇങ്ങനെ വരാറുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും മനോഹരമായി പാട്ട് കേൾക്കാം രേവതി ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090, 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490906, 9562669090. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.
2: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
7: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22-ൽ പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
6: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ താര KS IHRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കൊട്ടാരക്കരയിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്നു. IHRD എന്ന ബൃഹത്തായ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ എത്തിപ്പെട്ടത് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്റെ പ്രൊഫഷണൽ യാത്ര ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായി ആരംഭിച്ച് തുടർന്ന് കഴിഞ്ഞ 10 വർഷമായി IHRD വിവിധ കോളേജുകളിൽ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ തൊഴിൽ എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസം ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു ദൗത്യമാണ്. യുവ മനസ്സുകളെ അറിവിന്റെയും മൂല്യങ്ങളുടെയും വഴിയിലേക്ക് നയിക്കുന്നത് സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവനയാണ്. അധ്യാപക ജീവിതം ജീവിതങ്ങളെ സ്പർശിക്കുകയും ഭാവി നിർമ്മിക്കുകയും ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ട്. എന്റെ കരിയറിലെ ഏറ്റവും നല്ല ഓർമ്മ എന്നത് എന്റെ വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ ലോകത്തേക്ക് കടന്നു പോകുന്നത് കാണുന്ന ഓരോ നിമിഷവും ഏറ്റവും വലിയ സന്തോഷമാണ് നൽകുന്നത്. അതുപോലെ തന്നെ എന്റെ കരിയറിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയാനാവില്ല. കാരണം എല്ലാ കുഞ്ഞുങ്ങളും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഓരോ ഇൻസിഡൻസ് വരുമ്പോഴും ഓരോരുത്തരെയും ഓർക്കാൻ ഓരോ കാരണങ്ങളുണ്ടാവാം. പിന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു അവസരത്തിൽ ചെറിയൊരു സന്ദേശം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാർക്കുകളോ സർട്ടിഫിക്കറ്റുകളോ മാത്രമല്ല, അത് ഉത്തരവാദിത്തമുള്ള, കരുണയുള്ള, ആത്മവിശ്വാസമുള്ള വ്യക്തികളായി മാറുന്നതാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും കഠിനാധ്വാനം ചെയ്യാനും നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ലോകത്തിന് വേണ്ട നല്ല പ്രൊഫഷണൽ മാത്രമായിട്ടല്ല, നല്ല മനുഷ്യരായിട്ട് കൂടെ നിൽക്കുന്നവരെ നമ്മളൊപ്പം ചേർത്ത് നിർത്താനും കൂടിയുള്ള ഒരു മനസ്സ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ദേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: അനീറ്റ.
0: അനീറ്റ എത്രല പഠിക്കുന്നേ?
1: 5ാം ക്ലാസ്സിലാണോ
0: പഠിക്കുന്നേ? ഓക്കെ. ഇന്ന് ടീച്ചേഴ്സ് ഡേ ആയിട്ട് സ്കൂളിൽ പ്രോഗ്രാം ഒന്നും ഇല്ലല്ലേ? ക്ലാസ് ഇല്ലായിരുന്നല്ലോ ഇന്ന്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സിനൊക്കെ വിഷ് ചെയ്തോ? ചെയ്തു. ഓക്കെ, അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെയുണ്ട്
1: നന്നായിട്ട്
0: പോകുന്നുണ്ട്? വിശ്വസിക്കാവോ? വിശ്വസിക്കാം. ഓക്കെ, എന്താ ഏറ്റവും വലിയ ആഗ്രഹം ഒക്കെ? എന്താ അംബിഷൻ? എന്താ എന്താവാൻ ആഗ്രഹം? ഓ ദൈവമേ, വക്കീലാകണം അല്ലേ? എന്തിനാണ്? ആൾക്കാരെയൊക്കെ നമ്മൾ നിയമങ്ങൾ പറഞ്ഞിങ്ങനെ മുൾമുണി നിർത്താൻ വേണ്ടിയാണോ? ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു അഡ്വക്കേറ്റ് ആയി മാറട്ടെ കേട്ടോ. ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? പൂവേ പൂവേ എന്ന പാട്ടല്ലേ? ഓക്കെ, ആ പാട്ടിന്റെ പേര് ആക്ച്വലി അങ്ങനെയാണോ? കിളിയേ കിളിയേ നല്ലേ ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്? പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ അപ്പോ? സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി. അപ്പൊ ടീച്ചേഴ്സ് ഡേ അല്ലേ, അപ്പൊ നമ്മുടെ അനീറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ഏതാ? ആരാണ്? എന്തുകൊണ്ടാ ശ്രുതി ടീച്ചറിനെ അത്രക്ക് ഇഷ്ടം? ആഹാ, അത് ബാക്കി ടീച്ചേഴ്സ് അവർക്ക് ഇഷ്ടമല്ലേ? സ്നേഹം ഇല്ലേ? അടിക്കാത്ത ടീച്ചേഴ്സ് എല്ലാം നല്ല ടീച്ചേഴ്സ് ആണോ? ആ, എന്നാലും നമുക്കൊരു സ്നേഹമുള്ള ടീച്ചേഴ്സ് കാണുമല്ലോ അല്ലേ? ആ ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ ശ്രുതി ടീച്ചറിനെയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ശരി, അപ്പൊ ടീച്ചർക്ക് വേണ്ടിയാണോ ഈ പാട്ട്? ആണ്. ഓക്കെ ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. വീണ്ടും വിളിക്കൂ. ഓക്കെ, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ് മോളെ. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ അനീറ്റ മോളാണ്. അനീറ്റ മോൾ ചോദിച്ച പാട്ട് കിളിയേ കിളിയേ എന്ന മനോഹരമായ ഒരു റൊമാൻറ്റിക് പാട്ടാണ്. എൻ്റെ ഈ ഒരു പാട്ടിനെ പറ്റി പറയാൻ എല്ലാവർക്കും അറിയാം. ARM എന്ന മൂവിയിലെ മനു മഞ്ജിത്ത് ലിറിക്സ് എഴുതി, ദിപു നയന തോമസ് ഈണം നൽകി, നമ്മുടെ സ്വന്തം പാട്ടുകാർ ഹരിശങ്കറും അനില രാജീവും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ അനീറ്റക്കുട്ടിക്ക് വേണ്ടി ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രണവാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കിന്ന് അസലായവളെ എന്ന പാട്ട് വേണമെന്നാണ് നമ്മുടെ പ്രണവ് അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും പ്രണവിന് വേണ്ടിയും ആ ഒരു ബ്യൂട്ടിഫുൾ ആയ റൊമാൻറ്റിക് പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും പുതിയ ചിത്രം ഖലീഫയ്ക്ക് വേണ്ടി മുത്തുവിൻ്റെ വരികൾക്ക് ജേക്സ് ബിജോ ഈണം നൽകി, നമ്മുടെ സ്വന്തം ശ്രീ ശ്രീറാം പാടിയ മറ്റൊരു മനോഹരമായ റൊമാൻറ്റിക്കായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് അടിപൊളി ബ്യൂട്ടിഫുൾ ആയ റൊമാൻറ്റിക് സോങ് ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിച്ചോളൂ. ഉച്ച നമ്പർ 0474290904 2919909090. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909052669409. സോ എവറിബഡി സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലൻ ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലൻ ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലൻ ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: കൈരളി ജ്വല്ലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി, ഒപ്പം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും, വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ. BDC ക്കൊപ്പം ഹെൽത്തി ഓണം. CBC, ലിമിറ്റ് പ്രൊഫൈൽ, TSH തുടങ്ങി 40+ പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
5: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
2: ഓക്സിജൻ തിരിച്ചിട്ടുള്ള എക്സ്പെർട്ട്.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

യെസ് ടാക്സി വാല എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്താണത്, സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ആൻഡ് ഐ അതിന് മുൻപേ ഫൈനലി എനിക്കൊരു മെസ്സേജ് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജീവ് ചേട്ടനാണ് കേട്ടോ. ഹായ് ശ്രീക്കുട്ട, എനിക്ക് സ്ഫടികത്തിലെ 7 മല പൂഞ്ചോല എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ രാജീവ് ഏട്ടൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അടിപൊളി പാട്ടാണ്. അപ്പോൾ എന്തായാലും ആ മെസ്സേജ് സ്കിപ്പ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ആ ഒരു മെസ്സേജോട് വായിച്ചിട്ട് നമുക്ക് കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, സ്ഫടികം എന്ന മൂവിക്ക് വേണ്ടി ഭാസ്കര മാഷിൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സാർ ഇങ്ങനെ നൽകി, നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയും ലാലേട്ടനും ചേർന്ന് പാടിയ ഒരു അടിപൊളി തകർപ്പൻ സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകാനുള്ള ടൈം കൂടിയുണ്ട്. ഈ ഒരു വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നുള്ള ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കേണ്ട ടൈമാണ്. ആ ഒരു ചടങ്ങിലേക്ക് ഞാൻ കടക്കുകയാണ്. സോ ആ ഒരു ലക്കി വിന്നർ ഈസ് യെസ് രതീഷ് പഴയിടം ചേട്ടനാണ് ആ ഒരു ലക്കി വിന്നർ. രതീഷ് ചേട്ടനെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അട്ടിപൊളി തകർപ്പൻ സമ്മാനമാണ്. അപ്പോൾ വൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് ചേട്ടാ, ചേട്ടനെ നമ്മൾ ഓഫീസിൽ നിന്നും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരാരും തന്നെ വിഷമിക്കേണ്ട, ഇനി കൃത്യം 12 മണിക്ക് മൺഡേ നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. വൺസ് അഗെയിൻ എല്ലാവർക്കും ഒരു നല്ല ടീച്ചേഴ്സ് ഡേ ആശംസിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജി ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.
2: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മൾ സാധാരണയായി പറയാറുണ്ട്, ജീവിതം എന്നത് ഒരു മനോഹരമായ യാത്രയാണെന്ന്. എന്നാൽ എല്ലാവർക്കും ആ യാത്ര അത്രമേൽ മനോഹരമാകണമെന്നില്ല. കാലത്തിന്റെ അനന്തമായ പ്രയാണത്തിൽ ചിലപ്പോഴൊക്കെ ജീവിതം എന്നത് ഒരു വലിയ വൻമരത്തിൽ നിന്നും കൊഴിഞ്ഞു വീഴാൻ മടിക്കുന്ന, എന്നാൽ ഏത് നിമിഷവും താഴേക്ക് പതിക്കാൻ പാകത്തിൽ നിൽക്കുന്ന പഴുത്ത ഇലകൾ പോലെയാണ്. പകലുകൾ കൊഴിഞ്ഞുപോയി സന്ധ്യയുടെ നിഴലുകൾ ഭൂമിയെ പുലുകുമ്പോൾ ഏതോ ഓർമ്മകളുടെ തീരത്ത് ആരുടെയോ സ്നേഹസ്പർശനത്തിനായി കാതോർക്കുന്ന ചിലരുണ്ട് നമുക്ക് ചുറ്റും. ഓർമ്മകളുടെ വസന്തം എന്നീ നഷ്ടപ്പെട്ട് സ്വന്തമെന്ന് പറയാൻ ഒരു മുഖം പോലുമില്ലാതെ ഏകാന്തതയുടെ ഇരുൾമുറികളിൽ തളയ്ക്കപ്പെട്ടവർ, ഒരു സാന്ത്വന വാക്കിനായി വാത്സല്യത്തോടെ തലയിലൊന്ന് തലോടുവാൻ, സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കൊതിക്കുന്ന ഒരുപാട് ജന്മങ്ങൾ. ചിലപ്പോൾ അത് അമ്മിഞ്ഞ പാലിന്റെ മധുരം മാറുന്നതിന് മുൻപേ വാത്സല്യം എന്തെന്നറിയാതെ ഇരുൾ നിറഞ്ഞ നാളെയെ നോക്കി ഭയത്തോടെ നിൽക്കുന്ന പിഞ്ചു പെൺകുഞ്ഞുങ്ങളാകാം. അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതോ ഒരു കോണിൽ വെച്ച് താളപ്പിഴകൾ സംഭവിച്ച മനസ്സിന്റെ ഭാരത്താൽ വഴിയരികിൽ അലയുന്നവരാകാം. അതുമല്ലെങ്കിൽ സ്വന്തം ചോരയിൽ പിറന്നവരാൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട അച്ഛനമ്മമാരാകാം. ആൾക്കൂട്ടങ്ങൾക്കിടയിലും അദൃശ്യരായി പോയ സ്നേഹത്തിന്റെ ഒരു കണിക പോലുമില്ലാതെ ജീവിതത്തിന്റെ പൊള്ളുന്ന മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞ ഈ മനുഷ്യർക്ക് ഒരു തുള്ളി ദാഹജലം നൽകാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം.
2: നമസ്കാരം, എൻ്റെ പേര് ശാന്തകുമാർ, ഞാൻ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ ചീഫ് സോഷ്യൽ വർക്കറാണ്. ഇവിടെ ഏകദേശം 15 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. ആശ്രയ പ്രസ്ഥാനം എന്ന് പറയുന്നത് തെരുവിലലയുന്ന അനാഥരായിട്ടുള്ള വയോധികർ, ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, പിന്നെ മാനസിക പ്രശ്നമുള്ളവർ, പിന്നെ ശാരീരിക വൈകല്യമുള്ളവർ, ആരാലും നോക്കാനില്ലാതെ തെരുവോരങ്ങൾ കഴിയുന്ന, കടത്തനങ്ങൾ കഴിയുന്ന ആളുകൾ, അതുപോലെ തന്നെ കുടുംബത്താൽ ഉപേക്ഷിക്കപ്പെട്ട് വേസ്റ്റ് പോലെ അവരെ വലിച്ചെറിയുന്ന ഒത്തിരി ഒത്തിരി സ്റ്റോറികളുണ്ട്. അതുപോലെ തന്നെ ആശുപത്രികളിലും അമ്പലങ്ങളിലും പള്ളികളിലെല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ് ആശ്രയ പ്രസ്ഥാനം.
1: കണ്ണുനീർ വറ്റിയ ഇവരുടെ മിഴികളിൽ വീണ്ടും പ്രതീക്ഷയുടെ നിലാവെളിച്ചം പകർന്നുകൊണ്ട് ഇവർക്കെല്ലാം തണലേകുന്ന സ്വപ്നഭവനമാണ് ആശ്രയ സങ്കേതം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
7: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: 25ൽ 1 നമുക്ക് അടിച്ചാലോ? 100ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
10: എന്ത് പറ്റി?
9: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 gold coins, 100 silver coins, 100 washing machines എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
11: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
12: എന്റെ പേര് സുനിത KS. ഞാൻ 22 വർഷമായി അധ്യാപികയായി ജോലി നോക്കുന്നു. ഇപ്പോൾ പാലായിലെ ചാവറ പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്നു. എന്റെ അധ്യാപന ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ വിദ്യാർത്ഥികളുടെ വിജയങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. പഠനത്തിൽ പിന്നിലായിരുന്ന കുട്ടികൾ പിന്നീട് ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നത് കാണുമ്പോൾ ഒരധ്യാപിക എന്ന നിലയിൽ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. അവരുടെ ചെറിയ പുരോഗതികൾ പോലും എനിക്ക് വലിയ നേട്ടങ്ങളായി തോന്നുന്നു. പ്രത്യേകിച്ച് പഠനത്തിൽ വലിയ താല്പര്യമില്ലാതിരുന്ന ഒരു വിദ്യാർത്ഥി അധ്യാപകരുടെ പ്രോത്സാഹനവും സ്വന്തം പരിശ്രമവും കൊണ്ട് ക്രമേണ മെച്ചപ്പെട്ട ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു. ആദ്യം വളരെ മടിച്ചിരുന്ന ആ കുട്ടി പിന്നീട് ക്ലാസ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങി. ആ മാറ്റം നേരിട്ട് കാണാൻ കഴിഞ്ഞത് എനിക്ക് വളരെ സന്തോഷം നൽകി. കുട്ടിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേപോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും ക്ലാസ്സുകളിലുണ്ട്. എന്റെ വിദ്യാർത്ഥികൾ പരീക്ഷകളിലും മത്സരങ്ങളിലും വിവിധ മേഖലകളിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും എനിക്ക് വലിയ അഭിമാനം തോന്നാറുണ്ട്. അവരുടെ വിജയത്തിന് പിന്നിൽ അവരുടെ പരിശ്രമമാണ് ഏറ്റവും പ്രധാനമെങ്കിലും ആ യാത്രയിൽ ഒരധ്യാപിക എന്ന നിലയിൽ ചെറിയൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പഴയ വിദ്യാർത്ഥികൾ എന്നെ കാണുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ട നിമിഷം, മറ്റൊരു സന്തോഷകരമായ മുഹൂർത്തം. ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്നും ഓർമ്മയുണ്ട്, ടീച്ചർ എന്നെ ഓർക്കുന്നുണ്ടോ, ടീച്ചറിനെ ഞാൻ ഇന്നും ഓർക്കുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു അധ്യാപിക എന്ന നിലയിൽ അല്ലെങ്കിൽ അധ്യാപന ജീവിതം എത്ര അർത്ഥവത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇത്തരം നിമിഷങ്ങളാണ് എന്റെ ടീച്ചിങ് കരിയറിലെ ഏറ്റവും വലിയ സമ്പത്ത്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയയുടെ സ്വർഗ ഭവനത്തിന്റെ ഒരു കോണിലേക്ക് കാതോർത്താൽ നമുക്ക് കേൾക്കാം നമ്മുടെ ഹൃദയത്തെ കുളിരണിയിക്കുന്ന മടമുത്തുകൾ കൊഴിയുന്നത് പോലെയുള്ള ചില കുഞ്ഞുചിരികൾ. കലയപുരം ആശ്രയ സംഗീതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് അവിടെയുള്ള ആശ്രയ ശിശുഭവനാണ്. ജന്മം നൽകിയവർ തന്നെ പാതിവഴിയിൽ ഉപേക്ഷിച്ചു പോയവരോ അല്ലെങ്കിൽ വിധിയുടെ ക്രൂരമായ വിളയാട്ടത്തിൽ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ അനാഥരായി പോയവരോ ആയ 18 വയസ്സുവരെയുള്ള പെൺകുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരിടമാണ് ഇത്. കണ്ണീരോടെയും ഭയത്തോടെയും നാളെക്കുറിച്ചുള്ള ഒരു വലിയ ചോദ്യചിഹ്നവുമായി ഈ പടി കടന്നു വന്ന ആ കുരുന്നുകളുടെ മുഖത്ത് ഇന്ന് വിരിഞ്ഞു നിൽക്കുന്നത് പൗർണമി നിലാവിനെ വെല്ലുന്ന പുഞ്ചിരിയാണ്. കാരണം അവർക്കിവിടെ ലഭിക്കുന്നത് വെറുമൊരു കിടപ്പാടമോ ഒരു നേരത്തെ ഭക്ഷണമോ മാത്രമല്ല, മറിച്ച്

0: പതുക്കെ പതുക്കെ മായ്ച്ചു കളഞ്ഞ് പരസ്പരം സ്നേഹിച്ചും കരുതൽ നൽകിയും ഒരു വലിയ കൂട്ടുകുടുംബത്തിലെ അംഗങ്ങളെ പോലെ അവരിവിടെ വളരുകയാണ്. സ്നേഹിക്കാൻ തങ്ങൾക്കും ആളുകളുണ്ടെന്ന വലിയ ആശ്വാസത്തിൽ യാതൊരു ഭയവുമില്ലാതെ ഉറങ്ങാനും നിറമുള്ള സ്വപ്നങ്ങൾ കാണാനും ആ പെൺകുരുന്നുകൾക്കിന്ന് കഴിയുന്നുണ്ട്.
1: ആശ്രയ ശിശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വലിയൊരു ഒരു ചരിത്രം തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2002 ആശ്രയ ശിശുവിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് പെൺകുട്ടികളുടെ ഒന്നായ നേരത്തെ മിക്സ്ഡ് ആയിരുന്നു. ആക്ച്വലി ഗേൾസ് ആൻഡ് ബോയ്സ് എല്ലാം കൊട്ടാരക്കരയിലായിരുന്നു. പിന്നീട് ഇവരെല്ലാം നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. പെൺകുട്ടികളെ കലവരത്തോട്ടും ആൺകുട്ടികളെ നമ്മൾ അടൂര് പറന്തലിലേക്കും. ഇതിന്റെ അണ്ടറിൽ നമ്മൾ കുട്ടികളെ മാക്സിമം, കാരണം ജോസാറിന്റെ ഇത് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഈ അറിവെന്ന് വിദ്യാഭ്യാസമാണ് അവരുടെ ചിറകെന്ന് പറയുന്നത്. അത് സ്ട്രോങ് ആക്കുന്ന തോറും മാത്രമേ അവർക്ക് ജീവിതത്തിലെ ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം വരെ നമ്മൾ അവരെ പഠിപ്പിക്കും. എം എസ് ഡബ്ല്യു പഠിക്കുന്നവർ കഴിഞ്ഞവരുണ്ട്, നഴ്സിംഗ് കഴിഞ്ഞവരുണ്ട്, ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ITI പോളിടെക്നിക് ഡിഗ്രി ഒരു പയ്യൻ എം എസ് സി മാത്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ സിവിൽ സർവീസ് കോച്ചിങ്ങിന് അതിനുള്ള സപ്പോർട്ടുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താണ്, ഒരു കോച്ച് ഡോക്ടർ ആവാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒട്ടനവധി ആളുകൾക്ക്, കുട്ടികൾക്ക്, അതായത് വിദ്യാഭ്യാസം ചിലപ്പോൾ കിട്ടില്ല എന്ന് വിചാരിച്ച ആളുകൾക്ക് പോലും ആണ് നമ്മൾ ഈ സപ്പോർട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അക്ഷരാർത്ഥത്തിൽ വാടിയ പൂമുട്ടുകളെ പോലെ അവിടെ എത്തുന്ന ഓരോ പെൺകുഞ്ഞിനെയും സ്നേഹത്തിന്റെ അമൃത് നൽകി പൂമ്പാറ്റകളെ പോലെ പാറന്നടക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു സ്നേഹലോകം തന്നെയാണ് ആശ്രയ ശിശുഭവൻ. ഒരിടവേളയ്ക്ക് ശേഷം തിരികെയെത്താം. സാന്ത്വനത്തിലേക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: பாபம்
1: விஷால் ஆப்டிகல்ஸ் மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்
2: ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാർദ്ധക്യമെന്നത് ജീവിതത്തിന്റെ ഏറ്റവും സ്വാഭാവികവും എന്നാൽ ഏറ്റവും ലോലവുമായ ഒരു ഋതുഭേദമാണ്. യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഓടി നടന്ന പാദങ്ങൾ പതുക്കെ തളർന്നു തുടങ്ങുന്ന, ആരുടെയും സഹായമില്ലാതെ എന്തിനും തയ്യാറായിരുന്ന കരുത്തുറ്റ കൈകൾ മെല്ലെ വിറച്ചു തുടങ്ങുന്ന നാളുകൾ. വസന്തവും ഗ്രീഷ്മവും പിന്നിട്ട് ഇലപൊഴിയും കാലത്തിന്റെ ശാന്തതയിലേക്ക് പ്രകൃതി വഴിമാറുന്നതുപോലെ മനുഷ്യജീവിതവും അതിന്റെ സായാഹ്നത്തിലേക്ക് ചുവടുവെക്കുന്ന കാലം. ആ ഒരു ജീവിതാവസ്ഥയിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? വാർദ്ധക്യത്തിന്റെ ആ ആവശ്യകതകളിലും ഏകാന്തതയിലും തന്നെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ താൻ ആവർത്തിച്ചു പറയുന്ന പഴയകാല കഥകളും ഓർമ്മകളും ഒട്ടും മടുപ്പില്ലാതെ കേട്ടിരിക്കാൻ ഒരല്പസമയം, ഒരു സാന്ത്വന സ്പർശം അത്രമാത്രമാണ്. എന്നാൽ സ്വന്തം ചോര നീരാക്കി വളർത്തി വലുതാക്കിയ മക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ വാർദ്ധക്യം പലപ്പോഴും ഒരു അനാവശ്യ ഭാരമായി മാറാറുള്ളതാണ് എന്നതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം. പകൽ മുഴുവൻ വെളിച്ചം നൽകി എരിഞ്ഞു തീർന്ന സൂര്യനെ സന്ധ്യയാകുമ്പോൾ ഇരുളിലേക്ക് തള്ളിക്കയറ്റുന്നത് പോലെ അവർ സ്വന്തം വീടുകളിൽ നിന്ന് അപമാനിക്കപ്പെട്ട് പടിയിറക്കപ്പെടുന്നു. അങ്ങനെയുള്ള ആ സങ്കടങ്ങളിലേക്കാണ്, അനാഥത്വത്തിന്റെ പൊള്ളുന്ന വഴികളിലേക്കാണ് ആശ്രയ വയോജന കേന്ദ്രമെന്ന സ്വർഗഭവനം ആശ്വാസത്തിന്റെ വാതിൽ തുറന്നിടുന്നത്.
2: ആശ്രയ വയോജന കേന്ദ്രം നമുക്ക് അറിയാൻ പറ്റും, രണ്ടാം ശൈശവം എന്നാണ് നമ്മൾ ഈ പ്രായം ചെന്നവരെ നമ്മൾ പൊതുവെ പറയാറ്. കാരണം അതിൽ തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, അവർ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും യാത്ര ചെയ്യുകയാണ്. അവരുടെ മനസ്സിൽ നിന്ന് പല ഓർമ്മകളും ചിറകടിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് വീട്ടിലേക്ക് പോകണം ആഗ്രഹമുള്ളവരുണ്ട്, മക്കൾ പേരക്കുട്ടികളെ കാണണം ആഗ്രഹമുണ്ട്. ഒട്ടനവധി അമ്മമാരും അച്ഛന്മാരും നമ്മൾ സംസാരിക്കുമ്പോൾ, കൗൺസിലിംഗിലും മറ്റും സംസാരിക്കുമ്പോൾ ഒത്തിരി സങ്കടങ്ങൾ അവർ പറയും. എന്നെ കാണാൻ ആരും വരുന്നില്ലല്ലോ, എനിക്ക് ഇത്രയും പേരുണ്ടല്ലോ. 7-8 മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ്, അവർക്ക് പേരക്കുട്ടികളൊക്കെ ചേർക്കുമ്പോൾ എത്രയാവും വലിയൊരു കുടുംബം. ആ വലിയൊരു കുടുംബത്തിലെ അത്താണിയായ ഒരു അച്ഛനോ ഒരു അമ്മയോ അവസാനം ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ, അത് വളരെ ക്രൂരമാണ് അല്ലെങ്കിൽ കൊടൂരമാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിടുമ്പോൾ ഈ തള്ളിവിട്ട ആളുകൾ ആലോചിക്കുന്നില്ല നാളെ തങ്ങൾക്കും പ്രായമാകുമെന്നും തങ്ങളും അതേ സ്റ്റേജിലേക്കും പോകുമെന്നുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ആരെയും ശപിക്കാനോ മറ്റുള്ളതൊന്നും നിൽക്കുന്നില്ല. ഇവരുടെ ഉല്ലാസത്തിന്, മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടനവധി പരിപാടികൾ കോർത്തിനൊക്കെ ഇട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഗെയിംസിനോടൊപ്പം തന്നെ ഇവർക്ക് ആവശ്യമുള്ള കലാപരിപാടികൾ, ഇവരെ തന്നെ വെച്ചുകൊണ്ടുള്ള പാട്ടുകൾ, ഇവരുടെ കഥ പറച്ചിലുകൾ, അങ്ങനെ കുറെ ഈവൻസ് സെഷൻസ് ഒക്കെ നമ്മുടെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള സ്കൂളുകാർ, കോളേജുകാർ, NSS അങ്ങനെയുള്ള അതിൽ ചർച്ച അങ്ങനെയൊക്കെ ഉള്ളവർ വന്ന് അവരുടേതായിട്ടുള്ള കുറെ കലാപരിപാടികൾ ഇവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്.
1: വാർദ്ധക്യം എന്നത് വെറും ഒരു ശാപമോ ഭയപ്പെടുത്തുന്ന ഒറ്റപ്പെടലോ അല്ല എന്നും, മറിച്ച് അത് ആദരിക്കപ്പെടേണ്ടതും സ്നേഹിക്കപ്പെടേണ്ടതുമായ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ സായാഹ്നമാണെന്നും ഈ ഭവനം അവരെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം വീടുകളിൽ നിഷേധിക്കപ്പെട്ട ആദരവും പരിചരണവും ഇവിടെ അവർക്ക് ഒരു കുറവുമില്ലാതെ ലഭിക്കുന്നു. തങ്ങളെപ്പോലെ തന്റെ ജീവകന്ധിയായ ഒട്ടേറെ അനുഭവങ്ങൾ പറയാനുള്ള, സമാനമായ വേദനകൾ അനുഭവിച്ച സമപ്രായക്കാരായ കൂട്ടുകാരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചും ചിരിച്ചും സങ്കടങ്ങൾ ഇറക്കിവെച്ചും അവരിവിടെ പുതിയൊരു ബാല്യത്തിലേക്ക് തിരികെ നടക്കുകയാണ്. മുറവിളകളില്ലാത്ത, ആകുലതകളില്ലാത്ത ഒരു പൂർണ്ണ വിശ്രമകാലം. കണ്ണീരുണങ്ങിയ ആ വയോധികരുടെ ചുളിവ് വീണ കവിളുകളിൽ വാത്സല്യത്തിന്റെ സ്നേഹം മുത്തം നൽകാൻ, അസുഖങ്ങളിൽ അവർക്ക് താങ്ങും തണലുമായി മാറാൻ സ്വന്തം മക്കളെ പോലെ ഒട്ടേറെ പ്രവർത്തകരാണ് ഈ കുടുംബത്തിലുള്ളത്. വാർദ്ധക്യത്തിന്റെ ഈ അസ്തമയ സൂര്യനെ നോക്കി അവർക്കിനി ഭയത്തോടെ നെടുവീർപ്പിടേണ്ടതില്ല. കാരണം അത്രമേൽ കരുതലോടെ സ്നേഹത്തിന്റെ കുളിർക്കാറ്റേറ്റ് ഏറ്റവും ശാന്തമായി അവർക്ക് ഈ സ്വർഗഭവനത്തിൽ ബാക്കിയുള്ള കാലം ജീവിച്ചു തീർക്കാം. ഒരിടവേളയ്ക്ക് ശേഷം തിരികെത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് September 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
1: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: കേൾക്ക പോകരുത് കാറ്റിൻ മൊഴി.
6: കാറ്റിൻ
0: മൊഴി, യുവർ ഫേവറേറ്റ് തമിഴ് ഹിറ്റ് സോൺ ആശ്രയ FM 90. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെ. സ്റ്റേ ട്യൂൺഡ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കാലത്തിന്റെ ഏതോ കോണിൽ വെച്ച് മനസ്സിന്റെ താളപ്പിഴകളിൽ എങ്ങോട്ടെന്നില്ലാതെ വഴിതെറ്റിപ്പോയവർ ഓർമ്മകളുടെ ചരട് പൊട്ടിപ്പോയി സ്വന്തം പേരോ നാടോ ഉറ്റവരെയോ തിരിച്ചറിയാൻ കഴിയാതെ തീർത്തും അപരിചിതവുമായ തങ്ങളുടെ തന്നെ ഏകാന്ത ലോകത്ത് ജീവിക്കുന്നവർ, തെരുവുകളിൽ വിശപ്പും ദാഹവും മറന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ചിലപ്പോൾ സമൂഹത്തിന്റെ കല്ലേറുകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി അലഞ്ഞു തിരിഞ്ഞ ഈ ജന്മങ്ങളെ നെഞ്ചോട് ചേർക്കാൻ ഭൂമിയിൽ മറ്റാരുമില്ലാതിരുന്നപ്പോഴാണ് ആശ്രയ സംഗീതം എന്ന സ്വർഗഭവനം അവർക്കായി വാതിലുകൾ തുറന്നിട്ടത്. ഇവിടെ അവരെ ചേർത്തു പിടിക്കാൻ കുറേയേറെ മാലാഖമാരുണ്ട്. യാതൊരു മടുപ്പുമില്ലാതെ രാപ്പകൽ ഭേദമില്ലാതെ ഇവർക്ക് കാവലായി നിൽക്കുന്ന അവിടുത്തെ നേഴ്സുമാരും മറ്റു പ്രവർത്തകരും അഴുക്കു പുരണ്ട അവരുടെ ശരീരങ്ങളെ കുളിപ്പിച്ച് വൃത്തിയാക്കി സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വാരിയൂട്ടി മുടി ചീകി ഒതുക്കി കൊടുക്കുന്ന സ്നേഹമയികളായ ഈ പ്രവർത്തകരാണ് ശരിക്കും ആശ്രയ സംഗീതത്തെ താങ്ങി നിർത്തുന്ന യഥാർത്ഥ തൂണുകൾ. ചിലപ്പോൾ പ്രകോപിതരായി ആക്രമിക്കാൻ വരുന്നവരെ പോലും സ്നേഹത്തിന്റെ ഭാഷയിലൂടെ വാത്സല്യം നിറഞ്ഞ തല്ലോടലിലൂടെയും ശാന്തരാക്കാൻ ഈ ഭൂമിയിലെ മാലാഖമാർക്ക് കഴിയുന്നുണ്ട്. വെറുമൊരു ജോലി എന്നതിലുപരി ഒരമ്മയുടെ കരുതലോടെയാണ് അവിടുത്തെ ഓരോ പ്രവർത്തകരും ഈ അന്ത്യവാസികളെ പരിചരിക്കുന്നത്.
2: നമുക്ക് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന ആളുകൾക്കുള്ള സംരക്ഷണ കേന്ദ്രമാണ് സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ. അതിലിപ്പോ ജന്മന മാനസിക പ്രശ്നമുള്ളവരുണ്ട്, പിന്നെ ഏതെങ്കിലും ഷോക്ക്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഷോക്ക്, അത് പ്രണയനൈരാശ്യമാവാം, കുടുംബ ബന്ധങ്ങളുടെ ശൈഥില്യമാവാം, അല്ലെങ്കിൽ പരീക്ഷയുടെ തോൽവിയാവാം, ലഹരിക്ക് അടിമപ്പെട്ടതാവാം, എങ്ങനെയൊക്കെയോ അവർക്ക് ജീവിതത്തിൽ എപ്പോഴും അവർക്ക് മാനസികമായിട്ട് വൈകല്യം സംഭവിച്ചു, അതിനെ നമ്മൾ റീഹാബിലിറ്റ് ചെയ്ത് ബാക്ക് ടു ലൈഫിലേക്ക് അവരെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഒട്ടനവധി ആളുകളെ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അന്യ സംസ്ഥാനക്കാർ ഉൾപ്പെടെയുള്ളവരെ നമ്മൾ വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്ക് പലരും. ഇപ്പൊ ഇടയിൽ ഞങ്ങൾ ഒറീസിൽ ഒരു പയ്യനെ 2015 കുണ്ട്ര പോലീസ് കുണ്ട്രയിന്ന് കൊണ്ടുവന്ന ഒരു പയ്യനുണ്ടായിരുന്നു, ഒരു ഹക്കീം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. വരുന്ന സമയത്ത് എന്താണ് ഭയങ്കര വയലന്റ് ആയിരുന്നു, എന്താണ് ജോലിക്കായിട്ട് വന്നതാ. പക്ഷെ ഏതൊരു സാഹചര്യത്തിൽ മാനസികമായിട്ട് പ്രശ്നമായി അവന്റെ സാഹചര്യങ്ങൾ രേഖകളെല്ലാം നഷ്ടപ്പെട്ടു. ഒരു 7-8 വർഷം കഴിഞ്ഞിട്ടാണ് അവൻ റിവീൽ ചെയ്യുന്നത്. അവനെ ഓർമ്മകളിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞത് പിന്നെ വന്ന് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി. അവരവിടെ അവൻ മരിച്ചു എന്ന് പറഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പൊ ജീവനോടെ ഉണ്ടെന്ന് അറിയുമ്പോഴുണ്ടാണ് ആ കുടുംബത്തിന്റെ ഒരു സന്തോഷം. പിന്നെ വന്ന് അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ന് അയാൾ നാട്ടില് ജോലി എടുക്കുന്നു, സന്തോഷകരമായിട്ടിരിക്കുന്നു. അപ്പൊ അത്രയും ഒരു സെറ്റ് ഇത് നമ്മൾക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി ആളുകളെ നമ്മൾ വീട്ടിലേക്ക് അയക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: കലയപുരം ആശ്രയ സംഗീതം എന്നത് വെറും ഒരു അഗതി മന്ദിരമല്ല, മറിച്ച് മാനവികതയുടെയും കരുണയുടെയും ലോകത്തെ ഏറ്റവും വലിയ പ്രതീകമാണ്. ഏകദേശം 2000 വരുന്ന ഈ മനുഷ്യർക്ക് അന്നവും തണലും നൽകി അവരെ മനുഷ്യരായി കണ്ട് നെഞ്ചോട് ചേർക്കുന്ന ഈ സ്വർഗഭവനത്തെ കുറിച്ച് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ സ്വാർത്ഥമാകുന്നത് എന്ന് ആശ്രയിലെ ഓരോ കാഴ്ചയും നമ്മെ പഠിപ്പിക്കുകയാണ്. സാന്ത്വനത്തിന്റെ അധ്യായങ്ങൾ അവസാനിക്കുന്നില്ല, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പ്രസ്.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും മിനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: നന്ദലക് ജി മാർട്ട് ലക്ക
3: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
5: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: അജ്ഞതയുടെ ഇരുട്ടടഞ്ഞ കോണിൽ നിന്ന് അറിവിന്റെ വിശാലമായ ആകാശത്തേക്ക് നമ്മുടെ കൈപിടിച്ച് നടത്തിയവരാണ് അധ്യാപകർ. വെളിച്ചം എന്തെന്നറിയാത്ത കണ്ണുകളിൽ അക്ഷരങ്ങളുടെ തിരി തെളിയിച്ചവർ. ഓർമ്മകൾക്ക് എത്ര മങ്ങലേറ്റാലും അവർ പകർന്നു നൽകിയ പാഠങ്ങൾക്ക് ഇന്നും ഓരോ ജീവിതത്തിലും കെടാത്ത പ്രകാശമുണ്ട്. ഇന്ന് സെപ്റ്റംബർ 5, അധ്യാപക ദിനം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എസികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
2: ഓക്സിജൻ തിരിച്ചിട്ടുള്ള എക്സ്പെർട്ട്
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
1: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
4: അതെ, നന്ദലജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ, കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: ഗോപു നന്ദലജ് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: എന്റെ പേര് സുനിത കെ.എസ്. ഞാൻ അധ്യാപനം തിരഞ്ഞെടുത്തിട്ട് 22 വർഷങ്ങളായി. ഇപ്പോൾ പാലായിലെ ചാവറ പബ്ലിക് സ്കൂളിൽ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അധ്യാപനം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, കുട്ടികളോടൊപ്പം പ്രവർത്തിക്കുവാനും അവരെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുവാനും എനിക്ക് വളരെ ഇഷ്ടമാണ്. കുട്ടികളുടെ നിഷ്കളങ്കതയും കൗതുകവും ഓരോ കാര്യവും അറിയുവാനുള്ള ആഗ്രഹവും എന്നെ എപ്പോഴും ആകർഷിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും സന്തുഷ്ടയായിരിക്കുന്നത് കുട്ടികളോടൊപ്പം ചെലവിടുന്ന സമയത്ത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോടൊപ്പം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു തൊഴിൽ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അധ്യാപനം ഒരു ജോലി മാത്രമല്ല, വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തം കൂടിയാണ്. ഒരധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം കുട്ടികളിൽ നല്ല ശീലങ്ങളും നല്ല മൂല്യങ്ങളും ആത്മവിശ്വാസവും വളർത്താൻ കഴിയും. ഒരു കുട്ടിയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവനെ അല്ലെങ്കിൽ അവളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിയുന്നത് ഈ തൊഴിലിലെ വലിയ പ്രത്യേകതയാണ്. ഒരു അധ്യാപകൻ പറയുന്ന ചെറിയൊരു വാക്കിന് പോലും ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പഠനത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരു കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാനും കഴിവുള്ള ഒരു കുട്ടിയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് നയിക്കുവാനും കഴിയുമ്പോൾ ലഭിക്കുന്ന സന്തോഷം മറ്റൊരു ജോലിയിലും ലഭിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു വിദ്യാർത്ഥി തന്റെ അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ സ്നേഹത്തോടെ ഓർക്കുകയും ടീച്ചർ എന്നെ സഹായിച്ചിട്ടുണ്ട്, ടീച്ചർ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുക, അത് വലിയൊരു അംഗീകാരമാണ്. കുട്ടികളുടെ ജീവിതത്തിൽ തീരെ ചെറിയൊരു മാറ്റമെങ്കിലും കൊണ്ടുവരാൻ കഴിയുന്നു എന്ന സംതൃപ്തിയാണ് അധ്യാപനത്തെ ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്നതിനുള്ള പ്രധാന കാരണം.

0: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
1: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
2: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

യെസ്, ഏറെ സന്തോഷത്തോടുകൂടി പെണ്ണരങ്ങ് ആരംഭിക്കുകയാണ്. പെണ്ണരങ്ങ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എണ്ണം കൊണ്ട് അല്ലെങ്കിൽ ആൾബലം കൊണ്ട് കുറഞ്ഞ സംഖ്യയുള്ള ഒരു കുടുംബശ്രീയിലാണ് എത്തിയിട്ടുള്ളത്. സാധാരണ ഒരുപാട് പേര് കാണുമല്ലോ, നാള് വളരെ കുറവാണ്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഈ പെണ്ണരങ്ങുമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു ഇമ്പാക്ട് ആണ് കുടുംബശ്രീ ഓരോരുത്തരുടെയും ലൈഫിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. കേരളത്തിലെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന്റെ കഥ എഴുതി ചേർത്ത പ്രസ്ഥാനം തന്നെയാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത്. ആ കുടുംബശ്രീയോടൊപ്പം തോളോട് തോൾ ചേർന്ന് പോകാനായിട്ട് നമ്മുടെ പെണ്ണരങ്ങ് ഇങ്ങനെ യാത്ര തുടങ്ങിയിട്ട് ശരിക്കും വർഷങ്ങൾ കഴിയുകയാണ്. ഒരു സ്ത്രീയുടെ സ്വപ്നത്തിന് ചിറക് നൽകിയും ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കരുത്തായും ഒരു സമൂഹത്തിന്റെ പുരോഗതിക്ക് വഴികാട്ടിയായി ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ നാടിനൊപ്പം സഞ്ചരിക്കുന്ന മഹത്തായ പ്രസ്ഥാനം കുടുംബശ്രീയോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കാൻ ആശ്രയ FM 90 ടീമിന് കൂടി കഴിയുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. സോ നമ്മുടെ സ്വന്തം കുടുംബശ്രീ, നമ്മുടെ സ്വന്തം പെണ്ണരങ്ങ്, ശരിക്കും ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിന്റെയും സാമൂഹിക വികസനത്തിന്റെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു മാതൃകയായിട്ട് വളർന്നിരിക്കുകയാണ് കുടുംബശ്രീ. എന്ത് പ്രോഗ്രാം, നമ്മുടെ പഞ്ചായത്ത് തലത്തിലായിക്കോട്ടെ, ഏത് തലത്തിലായിക്കോട്ടെ, എന്തൊരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാലും അതിൽ കുടുംബശ്രീയുടെ ആ ഒരു പങ്ക്, അല്ലെങ്കിൽ കുടുംബശ്രീ ചേച്ചിമാർ വന്ന് ആ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു കംപ്ലീറ്റ്നെസ് ഒക്കെ ഭയങ്കര വലുതാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നമ്മുടെ ഈ ഓണക്കാലം ഒക്കെ കഴിഞ്ഞു വരുന്നതുകൊണ്ട് ഓണത്തിന് നമ്മൾ ഒരുപാട് രുചികരമായ വിഭവങ്ങൾ കുടുംബശ്രീ സ്റ്റാളുകളിൽ നിന്നും തീർച്ചയായിട്ടും മേടിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് അച്ചാർ ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ അമ്മയുടെ സ്വാദ് നൽകാനും കുടുംബശ്രീ സംരംഭങ്ങൾക്ക് കഴിയുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഒരുപാട് ഒരുപാട് വിങ് ആയിട്ട് പ്രവർത്തിക്കുകയാണ് ശരിക്കും നമ്മുടെ കുടുംബശ്രീ. ഇതിനെയൊക്കെ ഗവൺമെന്റ് തലത്തിൽ കൈകാര്യം ചെയ്യുന്നതിനും ചേർത്ത് നിർത്തപ്പെടുന്നതിനും ഒരുപാട് പദ്ധതികളുണ്ട്. ഒരുപാട് ഉദ്യോഗസ്ഥർ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ശരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ് ആണ് നമ്മുടെ ഈ കുടുംബശ്രീയിലുള്ളത്. സോ ആ കുടുംബശ്രീ ആയിട്ടുള്ള യാത്ര നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
0: നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
3: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്തിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ഫ്രിഡ്ജ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്, September 4 മുതൽ 10 വരെ. ഫ്രിഡ്ജുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലൻ ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ OP തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
4: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
5: നന്ദലക് ജി മാർട്ട് ലക്ക
4: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
0: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
1: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.

അജ്ഞതയുടെ ഇരുട്ടടഞ്ഞ കോണിൽ നിന്ന് അറിവിന്റെ വിശാലമായ ആകാശത്തേക്ക് നമ്മുടെ കൈപിടിച്ച് നടത്തിയവരാണ് അധ്യാപകർ. വെളിച്ചം എന്തെന്നറിയാത്ത കണ്ണുകളിൽ അക്ഷരങ്ങളുടെ തിരി തെളിയിച്ചവർ. ഓർമ്മകൾക്ക് എത്ര മങ്ങലേറ്റാലും അവർ പകർന്നു നൽകിയ പാഠങ്ങൾക്ക് ഇന്നും ഓരോ ജീവിതത്തിലും കെടാത്ത പ്രകാശമുണ്ട്. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം.

0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം.

0: യെസ്, ഗുഡ് ഈവനിങ്. പെണ്ണറങ്ങളെന്ന് വൈക്കിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു കുടുംബശ്രീയിലാണ് കേട്ടോ. ഈ കുടുംബശ്രീയുടെ പേര് ലക്ഷ്മി എന്നാണ്. ലക്ഷ്മി എന്ന് പേരുള്ള ഒരുപാട് കുടുംബശ്രീയിലൂടെ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു ലക്ഷ്മിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഈ ലക്ഷ്മിക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകൾ, ഇവിടുത്തെ അംഗങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്ന് നോക്കാം. പക്ഷെ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, സാധാരണ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പെണ്ണറങ്ങളായിട്ട് ചെല്ലുമ്പോൾ കൂടിപ്പോയാൽ ഒരാള് കാണും അല്ലെങ്കിൽ രണ്ടുപേര് കാണും കൊച്ചു കുട്ടികളായിട്ട്. പക്ഷെ ഇവിടെ കുറെ കൊച്ചു മിടുക്കികളുണ്ട്. ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ടി വി കാണുന്ന പരിപാടിയും പുറത്ത് കളിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം നിങ്ങളെയൊക്കെ പരിചയപ്പെടാം, അതിനുശേഷം മാത്രം നമുക്ക് ബാക്കി ടീം അംഗങ്ങളെയൊക്കെ പരിചയപ്പെടാം. എന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവരങ്ങ് ഓടിപ്പോയിക്കളെ കേട്ടോ. എന്തായാലും അതിനു മുന്നേ ഒന്ന് പരിചയപ്പെടണ്ടേ, അതിൽ ഏറ്റവും കുഞ്ഞ ആളെ തന്നെയാണ് ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത്. ഹായ്, പേരെന്താ? തക്കു. തക്കു എന്നാണോ സ്കൂളിൽ വിളിക്കുന്ന പേര്? തക്ഷയ. ഭയങ്കര വെറൈറ്റി നെയിം ആണല്ലോ. തക്ഷയ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഒന്നാം ക്ലാസ്സിലാണോ? ഒന്നാം ക്ലാസ്സില് തക്ഷയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാ? ജയ് മാം ആണ്. ഈ ജയ് മാമിന് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? അടിക്കൂല. അപ്പൊ എനിക്ക് തോന്നുന്നു തക്കു സ്കൂളില് കുരുത്തക്കേടൊക്കെ കാണിക്കാറുണ്ടോ? ഉണ്ടോ? ചുമ്മാ കള്ളം പറയല്ലേ. ഇല്ല. അപ്പൊ ഈ കുരുത്തക്കേട് കാണിക്കാതെ ടീച്ചർ എന്തിനാ തല്ലുന്നേ? ആ പിന്നെ ചിലപ്പോഴൊക്കെ വഴക്ക് പറയും അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിലേ തക്ഷയെ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തരുമോ? സ്കൂളിൽ പഠിച്ച ഒരു കുഞ്ഞു പാട്ട്.
1: പെണ്ണെങ്കിലും ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
2: യോ ബോയ്സ്, ഐ ആം സിംഗിംഗ് സോങ്, സൂപ്പർ സോങ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

0: You are listening to Ashraya FM 90, Nadinupam, Natargopam.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyatankara, Kotarakara, Karunagapalli.
0: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 25-ൽ 1 നമുക്ക് അടിച്ചാലോ? 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
3: എന്ത് പറ്റി?
2: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലേനോ കാറുകൾ, കൂടാതെ 100 LED TVകൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
4: ഗോപു നന്ദലത് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.

0: തിരികെത്താൻ പെണ്ണരങ്ങിലേക്ക്.
1: അങ്ങനെ നമ്മൾ എന്തായാലും തക്കുവിനെ പരിചയപ്പെട്ടു. ഒരു പാട്ടൊക്കെ പാടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും പാട്ടൊന്നും പാടിയില്ല. ഇനി അടുത്ത ആളും കേട്ടോ, കുറച്ചുകൂടെ മുതിർന്ന ആളാണ്. പേരെന്താ മോളെ?
2: വേദ.
1: വേദ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ. തക്കു ആണോ വേദയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്? ആണോ? സ്കൂളിൽ ആരാ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളത്? ആഗ്നേയ. കസിൻ ആണ് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ഏറ്റവും പ്രിയപ്പെട്ട സബ്ജക്ട് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? മലയാളം. സാധാരണ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പറയുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് പറയാറുണ്ട്, മാത്സ് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് വേദ മലയാളം ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം? സിമ്പിള്. അപ്പൊ ടീച്ചർ പറയാറുണ്ട് എപ്പോഴെങ്കിലും ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കണം, നിങ്ങൾ ഇനി പഠിച്ചു പോകുമ്പോൾ ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും എന്നൊക്കെ വേദ എടുത്ത് പറയാറുണ്ടോ? ഉണ്ട്. അപ്പൊ വേദ എന്താ പറയുന്നേ? മലയാളം തന്നെ പറയും. മലയാളമാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? ഓക്കെ, ആരാവാനാണ് ആഗ്രഹം? ഡോക്ടർ. അപ്പൊ ഡോക്ടർ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയേണ്ടി വരത്തില്ലേ? ശരി പോട്ടെ, എല്ലാം മാച്ചുകളാ. നമ്മൾ ഈ സ്കൂളിൽ കലോത്സവം ഒക്കെ വരുമല്ലോ, പരിപാടിയൊക്കെ, വാർഷികമൊക്കെ വരുമല്ലേ സ്കൂളിന്റെ. അപ്പോ വേദ ഏത് പ്രോഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഓണം പ്രോഗ്രാം. ഓണം ഒരു സെലിബ്രേഷൻ ആണ്. അപ്പൊ ഓണത്തിന് കുറെ പരിപാടികളുണ്ടല്ലോ, കുറെ ഗെയിമൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ പാട്ട് പാടും, ചിലപ്പോൾ കഥ പറയും, ആക്ഷൻ സോങ് അങ്ങനെയൊക്കെ. അതിൽ വേദയ്ക്ക് ഏതാ ഇഷ്ടം? ഡാൻസ് ആണ്. ഡാൻസ് കളിക്കാനാ? ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഇല്ല. അല്ലാതെ നോക്കി നമ്മൾ വെസ്റ്റേൺ സ്റ്റൈലിൽ അങ്ങ് ഡാൻസ് കളിക്കുക ചെയ്യുന്നല്ലേ? യെസ്. പക്ഷെ ഡാൻസ് നമ്മുടെ ഈ റേഡിയോയിലുള്ള ആർക്കും കാണാൻ പറ്റില്ല. അപ്പൊ വേദ, നമ്മുടെ കുറെ ലിസണേഴ്സ് ഉണ്ട്. സോ ഒരു പാട്ട് പാടിത്തരാവോ? ഒരു 4 വരി ഇഷ്ടപ്പെട്ട പാട്ട്.

0: അടിപൊളി അടിപൊളി. എന്തായാലും പ്രതീക്ഷിച്ച പാട്ടല്ലേ, വേറൊരു പാട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണോ? വിസ്മയ. എന്തോ വിസ്മയായിട്ട് പിണക്കമാണോ? പിന്നെ വിസ്മയാരാ?
1: എന്റെ മൂന്നാം ക്ലാസ്സിലെ ബെസ്റ്റ്
0: ഫ്രണ്ട് ആണ്. അപ്പൊ പെട്ടെന്ന് വിസ്മയെ ഓർത്തപ്പം പാടിയതാണ്. വിസ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് ഇതേ വേദ പാടുന്നത്. എനിവേ, നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ടി വി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ടിവികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.
4: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവർന്ന കളക്ഷനുകൾ കൈരളി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈരളി ജ്വല്ലേഴ്സ്, ആറോ ജംഗ്ഷൻ, അഞ്ചൽ.
4: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 മുതൽ 10 വരെ. മൊബൈൽ ഫോണുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

0: തിരികെ എത്തും പെണ്ണരങ്ങിലേക്ക്.
1: യെസ്, അപ്പൊ മൂന്നാമത്തെ ആളെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോവുകയാണ്. നമ്മുടെ വേദയുടെ ചേച്ചിയാണ് വൈഗ കേട്ടോ. വൈഗ നമസ്കാരം.
2: നമസ്കാരം.
1: പത്താം ക്ലാസ്സിലാണ്?
2: അതെ.
1: ഇവിടെ വന്നപ്പോ തന്നെ എല്ലാരും പറയുന്നുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ ഒരു കുട്ടിയുണ്ട്, അപ്പൊ ആ കുട്ടിക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാമൊക്കെ പെട്ടെന്ന് തീർക്കണേന്ന്. എത്ര ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കും വൈഗ?
2: സ്കൂള്, ട്യൂഷൻ, വീട്ടിൽ
1: നിന്ന് പഠിക്കും. അപ്പൊ പത്താം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇത് കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ?
2: പ്ലസ് വൺ പ്ലസ് ടു പിന്നെ പി എച്ച് ഡി.
1: അപ്പൊ വലിയ വലിയ ആഗ്രഹങ്ങളാണ്. എന്തായാലും ഒരു കോളേജിൽ ഒരു പ്രൊഫസർ ആയിട്ടൊക്കെ മാറാനാണോ പ്ലാൻ?
2: ടീച്ചർ.
1: ഈ പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ ട്യൂഷൻ ഒക്കെ എടുത്ത് തുടങ്ങും വീട്ടില് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്ലാൻ ഉണ്ടോ? അങ്ങനെയില്ല. അപ്പൊ ട്യൂഷൻ ഒന്നും എടുക്കാതെ ഡയറക്റ്റ് കോളേജിലേക്ക് കയറി പിള്ളേരെ പഠിപ്പിക്കാനുള്ള പ്ലാനാണ്. യെസ്. ഏതാ ഇഷ്ടപ്പെട്ട സബ്ജക്ട്? ഏതാ?
2: ഇംഗ്ലീഷ്.
1: ശരി. അപ്പൊ സ്കൂളിലെ ഈ ഒഴിവ് സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന എന്ത് ചെയ്യാൻ? അതായത് എപ്പോഴും വീട്ടിൽ പറയാറുണ്ട് പത്താം ക്ലാസ് ആണ് പഠിക്കണം. ചില ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു അവധി വീണ് ഇങ്ങനെ കിട്ടും. ചിലപ്പോ സ്കൂളിൽ അവധി ആയിരിക്കും, അപ്രതീക്ഷിതമായിട്ടാണ്. ചിലപ്പോ മഴ മൂലമായിരിക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷമായിരിക്കും. സോ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ദിവസം എന്താ ചെയ്യുന്നത് ശരിക്കും?
2: ഫ്രീ ആയിട്ട് പെയിന്റിംഗ് ചെയ്യും.
1: പെയിന്റിംഗ് ചെയ്യും. പെയിന്റിംഗ് ഇഷ്ടമാണ്? ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ആ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് ഭാവിയിൽ നമ്മളൊക്കെ കാണാൻ ഇടയുള്ള ഒരു വലിയ പ്രൊഫസറായിട്ട് മാറട്ടെ. PhD ഒക്കെ എടുത്ത്, ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് കേട്ടോ. ഓക്കെ. എനിവേ, താങ്ക് യു സോ മച്ച്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് September 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
4: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: September 1 മുതൽ September 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൺ വിലക്കുറവിൽ കേരള കാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: തിരികെ എത്താൻ പെൺമരങ്ങിലേക്ക്.
1: നമ്മുടെ ലക്ഷ്മി കുടുംബശ്രീയിൽ സീനിയർ ആയിട്ടുള്ള രണ്ട് പേരുണ്ട് കേട്ടോ. ഒരുപാട് വർഷങ്ങളായിട്ട് കുടുംബശ്രീയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അവർ പണ്ടും ഇപ്പോഴും ഒക്കെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ഈ കുടുംബശ്രീയോടൊപ്പം ഉള്ള യാത്ര. അപ്പൊ ആ യാത്രയിൽ ഒരുപാട് ബെനിഫിറ്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. എന്തായാലും അങ്ങനെയുള്ള ഒരു അമ്മയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം, പേരെന്താണ്?
2: ഇന്ദിര.
1: ഇന്ദിര, ഇപ്പൊ കുടുംബശ്രീയിലൊക്കെ ഒരുപാട് വർഷമായോ?
2: 10-20 വർഷമാകും.
1: 20 വർഷത്തിനിടയില് പല പല കുടുംബശ്രീകൾ മാറി മാറി വന്നു, അതേ ഒരേ കുടുംബശ്രീ തന്നെ സ്റ്റിക്ക് ചെയ്യണോ?
2: ഒന്നും മാറി, ഞാൻ മാറിയില്ല, നമ്മള് രണ്ടായി. ഒരു കുടുംബശ്രീ രണ്ടായി.
1: എന്തായിരുന്നു കാരണം? അല്ല, അടിയും പ്രശ്നങ്ങളൊക്കെ.
2: നമ്മൾ ഒരുപാട് പേരുണ്ട്, 10-24 പേരുണ്ടായിരുന്നു, അത് കാരണം രണ്ടാക്കി.
1: അപ്പൊ ഈ രണ്ട് കുടുംബശ്രീയിലുള്ള ആൾക്കാരുമായിട്ട് ഇപ്പൊ നല്ല സൗഹൃദമൊക്കെ ഉണ്ട്,
2: എല്ലാരുമായിട്ട് സ്നേഹം തന്നെ.
1: ശരി, ആദ്യം ഓർക്കുന്നുണ്ടോന്ന് അറിയില്ല, എന്നാലും ആദ്യം കുടുംബശ്രീയിലേക്ക് വരുമല്ലോ നമ്മള് ആ ഒരു സമയത്ത്, ചിലപ്പോ വിവാഹം കഴിഞ്ഞ സമയമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് നാള് കഴിഞ്ഞിട്ടായിരിക്കും. ആദ്യം എന്താ തോന്നി കുടുംബശ്രീയിൽ വന്നപ്പോ?
2: നല്ല സന്തോഷമായിരുന്നു,
1: കാരണം കുറെ
2: കൂട്ടുകാരെ കിട്ടും, നമ്മൾ കുളിച്ചൊരുങ്ങി പോയി എല്ലാരും കൂടെ ഇരിക്കും, അങ്ങനെ സന്തോഷമായിരുന്നു.
1: സന്തോഷമാണ് കാരണം വീട്ടിലെ വീട്ടിലെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസം കൂടാൻ പറ്റുന്ന ഒരു ദിവസമാണ്
2: ഞായറാഴ്ച.
1: നിങ്ങൾ ഈ ക്രിസ്മസ് പരിപാടി, ഓണം പരിപാടി, അങ്ങനെയൊക്കെ ഓരോ ആഘോഷങ്ങളൊക്കെ കുടുംബശ്രീ ആഘോഷിക്കാറുണ്ടോ? എന്തൊക്കെയാ പ്രധാനമായിട്ടും?
2: പ്രധാനമായിട്ട് പാട്ട്, ഡാൻസ്, പ്രസംഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. ആളുകള് ചെയ്യും, ഞാനല്ല.
1: അപ്പൊ എല്ലാ പരിപാടിയും ഉണ്ട്.
2: ഉണ്ട്.
1: ഓക്കെ, കുടുംബശ്രീയില് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ?
2: നമ്മളെ പൈസ കൊണ്ടിടുന്നു, എടുക്കുന്നു, പിന്നെ അത് ലോൺ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്.
1: അതൊക്കെ ഒരുപാട് ഗുണമാണ് നമുക്ക്.
2: ഗുണം തന്നെ.
1: ശരി, അപ്പൊ സീനിയർ എന്നുള്ള രീതിയിൽ പുതുതായിട്ട് ആരെങ്കിലും കുടുംബശ്രീയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ എന്താ അഭിപ്രായം? വരുന്നത് നല്ലതാണോ?
2: നല്ലത്
1: നല്ലതന്നെ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ യാത്ര തുടരട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: ആ എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി
5: സമ്മാനങ്ങളും.
3: കൂടാതെ കേരളത്തിൽ ഉടനീളം
6: ശരീരം നിങ്ങളുടെ കൺട്രോളിലല്ലേ? ഡയറ്റിനെ പോലും കാറ്റിൽ പറത്തുന്ന ഹോർമോൺ വില്ലന്മാർക്ക് ഇനി റെഡ് കാർഡ്. പ്രമുഖ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ സേത് ജാബറിന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 3:30 വരെ.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
8: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
9: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
10: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ achainsgold.in.
11: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Standിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
12: അവളന്റെ സൂചന പിടിച്ചു വെച്ചിരിക്കുക.
13: ആരാ സുമേ?
12: ആ ബേബി.

0: സങ്കല്പം. നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ഇനി പുതിയ തിളക്കം. അത്യാധുനിക സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾക്കും ഗൈനക്കോമാസ്റ്റിയ പോലുള്ള പ്രശ്നങ്ങൾക്കും പ്ലാസ്റ്റിക് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലൂടെ ശാശ്വത പരിഹാരം.
1: പ്രശസ്ത പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ രഞ്ജിത് സത്യന്റെ ഒപി തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മണി മുതൽ അസീസയിൽ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
2: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
3: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
4: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
5: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
4: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
6: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്.
0: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ബിഡിസിക്കൊപ്പം ഹെൽത്തി ഓണം. സിബിസി, ലിപിഡ് പ്രൊഫൈൽ, TSH തുടങ്ങി 40 പരം പാരാമീറ്റേഴ്സ് ഓണം പാക്കേജിൽ വെറും 1299 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം. ഫോർ ഫ്രീ ഹോം സാമ്പിൾ കളക്ഷൻ കോൺടാക്ട് 0471-310-700.
2: വിജയ ഡയഗ്നോസ്റ്റിക് സെന്റർ, വിജയ ജൂബിലി ഹോസ്പിറ്റലിന് സമീപം കൊട്ടാരക്കര.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ദിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ദിമൂസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: കൈരളി ജുവലേഴ്സിൽ ഓണം ഓഫറിന്റെ പെരുമഴ. സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഒപ്പം ഡയമണ്ട്, പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ടും. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. അപ്പോ അടിപൊളി കളക്ഷൻസും ഒപ്പം വിശാലമായ കാർ പാർക്കിംഗും ഒരുക്കി കൈരളി ജുവലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: തിരികെ എത്തും പെൺമരങ്ങിലേക്ക്.
1: ഇനി ഓരോ ആൾക്കാരെയും പരിചയപ്പെടുകയാണ്. കുടുംബശ്രീയുടെ പാസ്ബുക്കുമായിട്ട് ഇരിക്കുന്ന ഒരാളെയാണ് ഇനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വളരെ ചുരുക്ക ആൾക്കാരുടെ കയ്യിലേ ഉള്ളൂ പാസ്ബുക്ക് എന്ന് തോന്നുന്നു, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എന്തായാലും പാസ്ബുക്ക് ആയിട്ടിരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ഒരാളെ പരിചയപ്പെടാൻ പേരെന്താണ്? അന്നമ്മ. ഇവിടെ അടുത്താണോ സ്വദേശം? കൊട്ടാരക്കരയാണോ ജനിച്ചതും വളർന്നതും ഒക്കെ? ഈ നാടിനെ പറ്റി എന്താ പറയാനുള്ളേ? കൊട്ടാരക്കരയാണെന്ന് എങ്ങനെ മനസ്സിലായി എന്നാണ് എന്നോട് ചോദിച്ചത്. അത് വേറൊന്നുമല്ല, നമ്മള് ജന്മസ്ഥലത്ത് ഒരു പരിപാടിയായിട്ട് വരുമ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് കൂടുതലായിരിക്കും. നമ്മുടെ നാട്ടിൽ വന്ന് നീ എന്നതാ കാണിക്കുന്നത് എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ. അപ്പൊ ആ മുഖങ്ങളിൽ ഞാനത് കണ്ടു. ഞാൻ ഇനി എന്ത് ചോദിച്ചു കഴിഞ്ഞാലും മണിമണിയായിട്ട് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളാണ് അന്നമ്മ ചേച്ചി എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പൊ കൊട്ടാരക്കര അടിപൊളിയാണോ?
2: നല്ല സ്ഥലം.
1: എന്താ കൊട്ടാരക്കര ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം?
2: എല്ലാ മതങ്ങളും എല്ലാവരും
1: തങ്ങളിൽ ഒരു പ്രശ്നമില്ല. ഈ കുടുംബശ്രീയിൽ എല്ലാവരും ഓക്കെ ആണോ?
2: എല്ലാവരും ഓക്കെ.
1: 4 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും. പരിചയപ്പെടാൻ അടുത്ത വ്യക്തിയെ പേരെന്താണ്?
3: എൽസമ്മ.
1: എല്ലാവരും ഈ സ്വദേശം തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ. ഈ വിവാഹം ചെയ്ത് വേറൊരു നാട്ടിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അങ്ങനെ എല്ലാരും അതാണ്. ശരി, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ജനിച്ച സ്ഥലം എവിടാണ്? ചക്കുവരയ്ക്കൽ. ചക്കുവരയ്ക്കൽ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ആരായിരിക്കും? ചക്കുവരയ്ക്കൽ ത്രേസ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമുണ്ട് ചാർലി സിനിമയിലല്ലേ. ആ ചക്കുവരയ്ക്കലാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മളത് പറയുന്നു കേട്ടോ. നമ്മള് സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരായതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്നതാ. വീട്ടില് ആരൊക്കെയുള്ളെ?
3: അച്ഛനും ഞാനും എന്റെ മോളും രണ്ട് കൊച്ചുമക്കളും.
1: ചക്കുവരയ്ക്കലിൽ നിന്നും കൊട്ടാരക്കര ഈ സ്ഥലത്തേക്ക് വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാ തോന്നിയിട്ടുള്ളേ?
3: രണ്ടു നാടും ഇഷ്ടം.
1: പോകാറുണ്ടോ നാട്ടിലേക്ക്? അങ്ങോട്ട്
3: പോകാറുണ്ട്.
1: ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ ഉള്ളത് അവിടെയാണോ ഇവിടെയാണോ? ഇപ്പൊ അപ്പൊ അവിടെയുള്ള ഇപ്പൊ ഇവിടെ നിൽക്കുന്നിടം ആ വൈബൊക്കെ പിടിച്ച് അങ്ങനെ അങ്ങ്
3: പോവാണല്ലേ.
1: നോക്കി, ഇതാണോ ബെസ്റ്റ് ഫ്രണ്ട്? എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇവരെല്ലാരും പ്രായത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരേ മനസ്സാണ്.
0: പെണ്ണെങ്കിലും ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Cheta, ee onathinte veettil furniture athu Malaysian trip.
3: Ee paranjathu rendu orumichu aayalo.
2: Orumichu aayittano.
4: Nemus Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aakarshakamaya giftukalum.
2: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു AC വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ AC കൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
6: ഓക്സിജൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
4: അയ്യോ, അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.
0: അജ്ഞതയുടെ ഇരുട്ടടഞ്ഞ കോണിൽ നിന്ന് അറിവിന്റെ വിശാലമായ ആകാശത്തേക്ക് നമ്മുടെ കൈപിടിച്ച് നടത്തിയവരാണ് അധ്യാപകർ. വെളിച്ചം എന്തെന്നറിയാത്ത കണ്ണുകളിൽ അക്ഷരങ്ങളുടെ തിരി തെളിയിച്ചവർ. ഓർമ്മകൾക്ക് എത്ര മങ്ങലേറ്റാലും അവർ പകർന്നു നൽകിയ പാഠങ്ങൾക്ക് ഇന്നും ഓരോ ജീവിതത്തിലും കെടാത്ത പ്രകാശമുണ്ട്. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം.
6: ഗോജീര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: 25-ൽ 1 നമുക്ക് അടിച്ചാലോ, 100-ൽ ഏതെങ്കിലും ഒന്ന് കിട്ടാനും മതി.
2: എന്ത് പറ്റി?
1: അറിഞ്ഞില്ലേ, നന്ദന ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനമായി നറുക്കെടുപ്പിലൂടെ 25 ബലിനോ കാറുകൾ, കൂടാതെ 100 LED TV, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
3: ഗോപു നന്ദലത്ത് ജി മാർട്ട്, MC റോഡ് കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4-10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ. ഓക്സിജൻ.

പെണ്ണരങ്ങ് വൈൻഡിപ്പ് ചെയ്യാണ്. പെണ്ണരങ്ങ് വൈൻഡിപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി. വേറൊന്നുമല്ല, ആദ്യം പറഞ്ഞ അതേ കാര്യം വീണ്ടും പറയുന്നു, ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ കുട്ടികളുമായിട്ട് കുറച്ച് സമയം പങ്കിടുക എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. കുടുംബശ്രീയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പെണ്ണരങ്ങ് ആരംഭിച്ചത്. അതായത് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഒരു കാലത്ത് സ്വന്തം വീട്ടിൽ നാല് ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയിരുന്ന നിരവധി സ്ത്രീകൾക്ക് സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും സ്വന്തം കാലിൽ നിൽക്കാനും ഒക്കെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വരാനും ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ കുടുംബശ്രീ എന്ന് പറയുന്നത്. അതായത് ആദ്യം അയൽക്കൂട്ടമായിട്ടാണ് ഇത് ആരംഭിച്ചത്. ഇങ്ങനെ അയൽക്കൂട്ടത്തിൽ ആരംഭിച്ച ചെറിയ കൂട്ടായ്മകൾ വലിയ വലിയ സംരംഭങ്ങളായിട്ട് മാറി ഒരുപാട് കാര്യങ്ങൾ അവർ പുതുതായിട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. അതായത് ചെറിയ സ്വപ്നങ്ങളിൽ നിന്ന് ചെറിയ സമ്പാദ്യങ്ങളിൽ നിന്ന് വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുത്ത ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ കുടുംബശ്രീ മാറി. അപ്പൊ വീട്ടമ്മയിൽ നിന്ന് വിജയകരമായിട്ടുള്ള ഒരു സംരംഭകയിലേക്കുള്ള യാത്രയാണ് നമ്മൾ പലപ്പോഴും കുടുംബശ്രീയിൽ കാണുന്നത്. ഏറെ സന്തോഷത്തോടുകൂടി പെണ്ണരങ്ങും ഈ യാത്ര ഇങ്ങനെ തുടരുന്നു. സാമ്പത്തിക രംഗത്ത് മാത്രമൊന്നുമല്ല കേട്ടോ, സംരംഭം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് സാമ്പത്തികമായിട്ട് വലിയ പൈസ ഉണ്ടാക്കുക അങ്ങനെയൊന്നുമല്ല. ചെറിയ കൃഷി സംരംഭങ്ങൾ, അതിൽ നിന്ന് സാമ്പത്തിക ലാഭത്തിലുപരിയായിട്ട് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ്. അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു വ്യക്തമായ ധാരണ പലപ്പോഴും കുടുംബശ്രീ ചേച്ചിമാർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോ ഒരു സ്ത്രീ ശക്തിയായാൽ ഒരു കുടുംബം ശക്തമാകും, ഒരു കുടുംബം ശക്തമായാൽ സമൂഹം ശക്തമാകും എന്ന ആശയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ സ്വന്തം കുടുംബശ്രീ. അപ്പൊ ആ കുടുംബശ്രീയിൽ നമുക്കും ഒരുമിച്ച് യാത്ര തുടരാം. ഇന്നത്തെ പെണ്ണരങ്ങ് താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനൊക്കെ ഉണ്ട്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
6: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
5: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ഞാൻ ബെറ്റ് വെക്കാം ഈ ഓണത്തിന് ഇതിലും വലിയ ഓഫറുകളും സമ്മാനങ്ങളും വിലക്കുറവും വേറെ എവിടെയും കിട്ടില്ല.
1: അതെ, നന്ദല ജി മാർട്ട് ലക്കാലക്കായിൽ ബമ്പർ സമ്മാനവുമായി നറുക്കെടുപ്പിലൂടെ 25 ബലനോ കാറുകൾ കൂടാതെ 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ എന്നിങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും ഓഫറുകളും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: ഗോപു നന്ദല ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
3: അതെ, റെഡിയായില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.

0: അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകി. നമ്മുടെയൊക്കെ ജീവിതത്തെ ശരിയായ വഴിയിലൂടെ നയിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരെ ഓർമ്മപ്പെടുത്തിയ ഒരു നല്ല സിനിമ ചിത്രശലഭങ്ങളുടെ വീട്. അപ്പോൾ ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലാബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബോർഡ് വിത്ത് മീ ആർ ജി ശ്രീശാന്ത്.
1: ജോസഫ്
2: പ്രസന്റ്. ടീച്ചർ
1: ജെനി
3: പ്രസന്റ്.
1: അനുഷ
4: പ്രസന്റ്.
1: ദിഷ
5: പ്രസന്റ്.
1: ഗ്രീഷ്മ
6: പ്രസന്റ്. ടീച്ചർ
1: വിസ്മയ
7: പ്രസന്റ്.
1: കുഞ്ഞിമുത്ത്
8: പ്രസന്റ്.
1: രഞ്ജൻ
9: പ്രസന്റ്.
0: കൃഷ്ണകുമാർ എന്ന പ്രതിഭാശാലിയായ സംവിധായകന്റെ മികവിൽ പിറന്ന ഈ കൊച്ചു സിനിമ മലയാളികളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനമാണ് നേടിയെടുത്തത്. മാസ്റ്റർ ഗണപതി, ലക്ഷ്മി ശർമ്മ എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വളരെ ലളിതമായി ഈ സിനിമയുടെ കഥ പറഞ്ഞാൽ, വിദ്യാലയത്തിൽ എല്ലാവരാലും കുറ്റപ്പെടുത്തലുകൾ മാത്രം കേൾക്കുന്ന, എപ്പോഴും വികൃതികൾ കാണിച്ചു നടക്കുന്ന ഒരു കൂട്ടം കുട്ടികളുടെയും അവരിലെ നന്മയെ തിരിച്ചറിഞ്ഞ് അവരെ ഒന്നടങ്കം നേർവഴിക്ക് നയിക്കാൻ എത്തുന്ന സ്നേഹനിധിയായ ഒരു അധ്യാപികയുടെയും ഹൃദയസ്പർശിയായ കഥയാണ് ചിത്രശലഭങ്ങളുടെ വീട്.
10: ഞങ്ങളല്ല ചെയ്തത്, ഇങ്ങനെ തല്ലി ആര് സമ്മതിച്ചു? സത്യമായിട്ടും തല്ലി സഹിക്കാൻ വേണ്ടി പറഞ്ഞു പോയതാ. ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്തിട്ട് ചൊറിയാൻ വേണ്ടി ഞങ്ങൾ ക്ലാസ് ഇരിക്കോ? കണ്ടില്ലേ, അന്ന് ചൊറിഞ്ഞിന്റെ പാട് ഇതുവരെ മാറിയിട്ടില്ല. അതാ നോക്ക്, ആ സത്യം.
0: വലിയ താരനിരയോ കോടിക്കണക്കിന് രൂപയുടെ സെറ്റുകളോ ഒന്നുമില്ലാതെ തിയേറ്ററിലെത്തിയ ഈ സിനിമ പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. കാരണം ഇതിലെ കഥ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളുകളിൽ എവിടെയൊക്കെ നമ്മൾ കണ്ടുവരുന്ന ജീവിതങ്ങളുടേതായിരുന്നു. പണത്തേക്കാൾ ഉപരി നല്ലൊരു സന്ദേശം നൽകുന്ന സിനിമകളെ മലയാളികൾ എക്കാലത്തും നെഞ്ചിലേറ്റിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ച വലിയ പ്രേക്ഷക സ്വീകാര്യത.
11: വളരെ തന്ത്രപൂർവം വലയിൽ കുടുങ്ങിയ ഈ വിദ്യാർത്ഥി ചാരായവുമായി അറസ്റ്റിലാകുന്നത് മൂന്നാമത്തെ തവണയാണെന്നും, രണ്ട് തവണ വിദ്യാർത്ഥി എന്ന പരിഗണന വെച്ച് കോടതി വെറുതെ വിടുകയായിരുന്നുവെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സാക്ഷ്യപ്പെടുത്തുന്നു.
12: നഗരത്തിലെ ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥി എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ?
13: അങ്ങനെയുള്ള മറ്റൊരു വിദ്യാലയം ഈ നഗരത്തിൽ കാണിച്ചു തന്നാലും പ്രധാന അധ്യാപക.
14: ഇതല്ലാതെ പിന്നെ ഏതാണ് മറ്റൊരു വിദ്യാലയം?
0: അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ സിനിമ ഇന്നും ടെലിവിഷനിൽ വരുമ്പോൾ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.

0: board.
1: ചിത്ര ശർമ്മകളുടെ വീട് എന്ന സിനിമയുടെ കഥകളിക്ക് പോയ മുത്തു എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയിലൂടെയും അവന്റെ ഒപ്പമുള്ള കുറച്ചധികം വികൃതിക്കാരായ കൂട്ടുകാരിലൂടെയുമാണ് കഥ വികസിക്കുന്നത്.
2: നിന്നെ പോലീസുകാർ തല്ലിയോടാ?
3: ഏ ഇല്ല, കൊറേ തിരിച്ചും മറിച്ചും ചോദിച്ചു.
2: നീ എന്നാ പറഞ്ഞു?
3: അപ്പം പേടിക്കണ്ട, അപ്പന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല.
2: മക്കളായ ഇങ്ങനെ വേണം, നല്ല ധൈര്യം വേണം.
3: ഞാൻ തന്നെ വാറ്റിയാണെന്ന് സമ്മതിച്ചു.
1: സ്കൂളിലെ ഏറ്റവും വലിയ കുസൃതി കുട്ടികളുടെ ഒരു സംഘമാണവർ. പഠിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത, എപ്പോഴും മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന, അധ്യാപകരുടെ അടികൊള്ളുന്ന സ്ഥിരം ശല്യക്കാർ. പത്താം ക്ലാസ്സിലെ ഈ കുട്ടികളെ എങ്ങനെയും ഒഴിവാക്കിയാൽ മതിയെന്നാണ് സ്കൂളിലെ മിക്ക അധ്യാപകരും ചിന്തിക്കുന്നത്. എന്നാൽ ആരും കാണാതെ പോകുന്ന അവരുടേതായ ഒരു ലോകമുണ്ട്. കടുത്ത ദാരിദ്ര്യവും സ്നേഹിക്കാൻ ആരുമില്ലാത്ത ചുറ്റുപാടുകളും ജീവിതത്തിലെ അരക്ഷിതാവസ്ഥയുമാണ് ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള ഒരു സംഘമാക്കി മാറ്റിയത് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല.
3: ഇതിനകത്ത് വെച്ചൊന്നുമല്ലോ ഞാനിത് ചെയ്തത്. വൈകിട്ട് 7:30 കഴിഞ്ഞ സാറിന് അനാർക്കലി പറഞ്ഞത് എന്നതാ പണി? സുവിശേഷം കേക്കലാണോ? അല്ലല്ലോ, അല്ലറണ്ട, ഞാൻ പോവാൻ തന്നെയാ വന്നത്. എന്നെ പുറത്താക്കാൻ നിങ്ങൾ മുമ്പേ തീരുമാനിച്ചെന്ന് എനിക്കറിയാം. കേട്ടോട ജോസഫ് മാഷേ.
1: അങ്ങനെ ഇരിക്കാണ് ആ സ്കൂളിലേക്ക് പുതിയതായി ഒരു അധ്യാപിക വരുന്നത്. ലക്ഷ്മി ശർമ്മ അവതരിപ്പിച്ച ആ ടീച്ചർക്ക് വളരെ പെട്ടെന്ന് തന്നെ മുത്തുവിനെയും അവന്റെ കൂട്ടുകാരെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റധ്യാപകരെ പോലെ അവരെ അടിക്കാനോ കുറ്റപ്പെടുത്താനോ ആ ടീച്ചർ തയ്യാറാകുന്നില്ല. പകരം അവരുടെ കുസൃതികൾക്ക് പിന്നിലെ കാരണങ്ങൾ ടീച്ചർ അന്വേഷിക്കുന്നു. അങ്ങനെ അവരുടെ വീട്ടിലെ ദയനീയമായ അവസ്ഥ കാണുന്ന ടീച്ചർ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സ്നേഹവും പരിഗണനയുമാണെന്ന് തിരിച്ചറിയുന്നു.
4: ഇതെന്താ ഈ സാധനം?
3: ഇത് ടീച്ചർ വെച്ചോ, എന്നതാണെന്ന് സമയം പോലെ ഇവന്മാര് പറഞ്ഞു തന്നോളൂ. ഞാൻ പോവാ, കാണാം. ആ എന്നതാ ടീച്ചറുടെ പേര്?
4: സുജ ശ്രീധർ.
3: എന്റെ പേരെന്താന്ന് അറിയാലോ?
1: പിന്നീട് നമ്മൾ കാണുന്നത് അതിമനോഹരമായ ഒരു മാറ്റമാണ്. അവർക്ക് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ നൽകിയും അവരിലെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചും ടീച്ചർ ആ സംഘത്തെ ഒന്നാകെ പതിയെ മാറ്റിയെടുക്കുന്നു. ആരും സ്നേഹിക്കാനില്ലാതിരുന്ന അവർക്ക് ആ ടീച്ചർ സ്വന്തം അമ്മയെപ്പോലെയായി മാറുകയാണ്. ആ വിദ്യാലയത്തിലെ ഏറ്റവും മോശം കുട്ടികളിൽ നിന്നും പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മികച്ച വിജയം കരസ്ഥമാക്കുന്ന നല്ല വിദ്യാർത്ഥികളായി മുത്തുവും കൂട്ടുകാരും മാറുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഒരധ്യാപകൻ വിചാരിച്ചാൽ ഒരു കൂട്ടം കുട്ടികളുടെ ജീവിതം എത്രത്തോളം മനോഹരമായി മാറ്റിമറിക്കാൻ സാധിക്കുമെന്ന് ഈ സിനിമയുടെ ഓരോ രംഗങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നാളെ മന്ത്രി വി അബ്ദുൽ ഗഫൂർ നിർവഹിക്കും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. വനിതാ ട്വന്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. KCL മൂന്നാം സീസൺ ഫൈനലിൽ തൃശൂർ ടൈഗേഴ്സും കാലിക്കറ്റ് ബ്ലോ സ്റ്റാർസും ഏറ്റുമുട്ടും. അധ്യാപകരെ ആദരിക്കുന്ന സമൂഹമാണ് യഥാർത്ഥത്തിൽ പുരോഗമന സമൂഹമെന്നും സമർപ്പണ ബോധമുള്ള അധ്യാപകരാണ് രാജ്യനിർമ്മാണത്തിന്റെ മുൻനിര പോരാളികളെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ അധ്യാപക പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയെ വിജ്ഞാനശക്തിയാക്കുന്നതിനൊപ്പം ലോകത്തിന്റെ നൈപുണ്യ തലസ്ഥാനമായി ഉയർത്താനാണ് മുൻഗണന നൽകുന്നതെന്നും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനാകൂവെന്നും രാഷ്ട്രപതി പറഞ്ഞു. ദേശീയ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന അധ്യാപക പുരസ്കാരങ്ങൾ മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് സമ്മാനിച്ചു. ശ്രേഷ്ഠ വിദ്യാലയ പുരസ്കാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. ഏറ്റ അധ്യാപകർക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത്. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ സ്കൂളുകളിൽ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. കവരത്തി PMC കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന പരിപാടിയിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു. ന്യൂഡൽഹിയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിന്റെ ശതാബ്ദി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. അല്പസമയത്തിനകം ആരംഭിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് 1926 സ്ഥാപിതമായത്. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലെയും നിയമനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രത്യേക ഔദ്യോഗിക പട്ടിക തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. കോഴിക്കോട് സംസ്ഥാന അധ്യാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനാംഗീകാരം തടസ്സപ്പെട്ടിരുന്ന 1600 അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള പരീക്ഷയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കുന്നതിനായി സുപ്രീംകോടതിയിൽ ക്യൂറേറ്റീവ് ഹർജി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വെബ്സൈറ്റ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര പുനരധിവാസവും ശാക്തീകരണവും ലക്ഷ്യമിട്ടൊരുങ്ങുന്ന ഭിന്നശേഷി പുനരധിവാസ ഗ്രാമത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ നാളെ മലപ്പുറത്ത് നിർവഹിക്കും. മലപ്പുറം തിരൂർ താലൂക്കിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണം, ക്ഷേമം, സാമൂഹിക സുരക്ഷ, അവസര സമത്വം, സ്വയം പര്യാപ്തത എന്നിവ ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധന സംബന്ധിച്ച നടപടികൾക്കായി സംസ്ഥാന സർക്കാർ നോഡൽ ഓഫീസർമാരെ നിയമിച്ചു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി, തൃശൂർ, എറണാകുളം, കണ്ണൂർ റീജിയണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചത്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് അതാത് പ്രദേശത്തുള്ള നോഡൽ ഓഫീസർമാരെ ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ മുരളീധരൻ. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഫാമിലി ഹെൽത്ത് സ്റ്റഡീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സൌകര്യങ്ങൾ സംസ്ഥാനത്ത് കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതാ ട്വന്റി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8 മത്സരം. മുൻ മത്സരങ്ങളിൽ തായ്ലന്റിനെയും ഹോങ്കോങ്ങിനെയും പരാജയപ്പെടുത്തിയ ഇന്ത്യ ഇതിനകം സെമി ഫൈനൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസണിലെ ഫൈനൽ പോരാട്ടം ഇന്ന്. പുതിയ കിരീട വിജയി ആരാകുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം നടക്കുന്ന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോഴിക്കോട്.
2: കഴിഞ്ഞ മാസം 20 തുടങ്ങിയ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസണിന്റെ കലാശ പോരാട്ടത്തിന് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. ഉജ്ജ്വല പോരാട്ടങ്ങളോടെ തൃശൂർ ടൈറ്റൻസും കാലിക്കറ്റ് ബ്ലോക്ക് സ്റ്റാർസും കിരീടപ്പൂരിൽ ഇറങ്ങുമ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തീ പാറും. ഇന്നലെ നടന്ന സെമിഫൈനലിൽ തൃശൂർ ട്രിവാൻഡ്രം റോയൽസിനെയും കാലിക്കറ്റ് ആലപ്പി റിപ്പിൾസിനെയും തകർത്താണ് ഫൈനൽ ടിക്കറ്റ് സ്വന്തമാക്കിയത്. കേരള ക്രിക്കറ്റിന് പുത്തൻ താരങ്ങളെ സമ്മാനിച്ചാണ് KCL 3 സീസണ് കൊടിയിറങ്ങുന്നത്.
0: ഖരമാലിന്റെ സംസ്കരണ ചടങ്ങ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടി കോട്ടയം ജില്ലയിൽ ഈ മാസം 7 മുതൽ 14 വരെ ബ്ലോക്ക് തലത്തിൽ നടക്കും. പല്ലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ രാവിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. കിലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശീലന പരിപാടികളിൽ തദ്ദേശ വകുപ്പും സംസ്ഥാന ശുചിത്വ മിഷനും പങ്കാളികളാണ്. കണ്ണൂർ ജില്ലാ ഭരണകൂടം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന ബീക്കൺ ടൌൺ പദ്ധതിയുടെ ഭാഗമായി മട്ടന്നൂരിനെ മാതൃകാ നഗരമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: പ്രോജക്ട് ബീക്കൺ ടൌണിന്റെ ഭാഗമായി ഇരിട്ടി റോഡ് ജംഗ്ഷനിലെ ക്ലോക്ക് ടവർ മുതൽ വായന്തോട് വരെയാണ് ആദ്യഘട്ടത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഉരുവച്ചാലിനെ ബീക്കൺ ടൌണാക്കി മാറ്റും. ശുചീകരണ പ്രവർത്തികൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുന്നത്. വഴിവിളക്കുകളും ഇരിപ്പിടങ്ങളും സ്ഥാപിക്കുന്നതും ഓവുചാലുകളുടെയും മറ്റും നവീകരണവും രണ്ടാം ഘട്ടത്തിലാണ് നടപ്പിലാക്കുന്നത്. അടുത്ത മാർച്ച് വരെയാണ് രണ്ടാം ഘട്ട പ്രവൃത്തികൾ നടത്തുന്നതിനുള്ള കാലപരിധി. പൊതുമരാമത്ത് ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഇവ നടപ്പാക്കുക.
0: സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6 മണിക്കും 12 മണിക്കുമിടയിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു. ഉയർന്ന വൈദ്യുതി ആവശ്യകത മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് നടപടി. സ്വർണ്ണവിലയിൽ നിന്ന് കുറവ് രേഖപ്പെടുത്തി. പവന് 1,360 രൂപ അതായത് 1,13,800 രൂപയും ഗ്രാമിന് 14,190 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. തൃശൂർ കയ്പമംഗലത്തിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച 8 കോളേജ് വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അനുശോചനം അറിയിച്ചു. ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു കയ്പമംഗലത്ത് ദേശീയപാതയിൽ നിർത്തിയിട്ട ട്രക്കിൽ കാർ ഇടിച്ച അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് എൻഎസ്ഐയുടെ നേതൃത്വത്തിൽ അധിക സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ ശക്തമായ ബാരിക്കേഡിംഗ് ഏർപ്പെടുത്തുകയും ചെയ്തു. മലപ്പുറം അരീക്കോട് വെട്ടിട പാറയിലെ കോറയിലുണ്ടായ അപകടത്തിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മക്കരപ്പുറം സ്വദേശി ഉമേസിന്റെ മൃതദേഹമാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. കോറയിൽ പാറ പിടിക്കുന്ന യന്ത്രം മറിഞ്ഞതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. മാനന്തവാടി നഗരത്തിൽ വാഹനങ്ങളുടെ വൺവേ സമയം രാവിലെ 8 മുതൽ രാത്രി 9 വരെയായി ദീർഘിപ്പിച്ചു. നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഗതാഗത ക്രമീകരണ സമിതി യോഗത്തിലാണ് തീരുമാനം. ഈ മാസം 10 മുതൽ സമയക്രമീകരണം പ്രാബല്യത്തിൽ വരും. ഭിന്നശേഷി വ്യക്തികൾക്ക് താൽക്കാലിക താമസവും പരിചരണവും ഉറപ്പാക്കുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന അൻപത് വീട് പദ്ധതിയുടെ താൽപര്യപത്രം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. അർഹരായ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും രേഖകൾ സഹിതം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സോങ്സുകളുമായി മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മുതൽ 9 വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 12 വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ഒരു സിനിമ പൂർണ്ണമാവുന്നത് അതിലെ അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ്. ചിത്രശലഭങ്ങളുടെ വീട് എന്ന സിനിമയിൽ എടുത്തു പറയേണ്ടത് മുത്തുവായി ജീവിച്ച മാസ്റ്റർ ഗണപതിയുടെയും ഒപ്പം അഭിനയിച്ച മറ്റു കുട്ടികളുടെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ്. കുട്ടികളുടെ നിഷ്കളങ്കതയും സങ്കടങ്ങളും ദേഷ്യവുമെല്ലാം ഗണപതിയും കൂട്ടുകാരും അതിഗംഭീരമായി സ്ക്രീനിലെത്തിച്ചു.
6: നോക്കണ്ട, പരീക്ഷയ്ക്ക് ഇല്ലാത്ത പ്രോബ്ലം തന്നെയാ. സിലബസിലുണ്ടായിരുന്നല്ലോ, കണ്ടിട്ടില്ല? അതോ ക്വസ്റ്റ്യൻ പേപ്പർ ആരെങ്കിലും മുമ്പേ തന്നിട്ടുണ്ടായിരുന്നോ?
7: സിലബസിലുണ്ടായിരുന്നു, പക്ഷേ ക്ലാസ്സിലെടുക്കാത്ത ഈ പ്രോബ്ലം തന്നെ തരേണ്ടായിരുന്നു പരീക്ഷിക്കാൻ.
6: ഐ എം സോറി. മുത്തുവിന് 100-ൽ 100. കൺഗ്രാജുലേഷൻസ്. ആ കുട്ടികൾ ഒരുപാട് മാറി. മുത്തുവിന് 100-ൽ 100 മാർക്ക്. എന്നിട്ടും ഞാൻ തെറ്റിദ്ധരിച്ചു. ഐ എം സോറി.
7: ഇറ്റ്സ് ഓക്കെ.
5: ഗണപതിയെ തേടി മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം വരെ എത്തിയത് ആ പ്രകടനത്തിനുള്ള മികവ് കൊണ്ടാണ്. ഒപ്പം സ്നേഹനിധിയായ അധ്യാപികയായി ലക്ഷ്മി ശർമ്മയും തന്റെ വേഷം അനശ്വരമാക്കി. ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരും ഒട്ടും മോശക്കാരായിരുന്നില്ല കേട്ടോ. നമ്മുടെ നാട്ടിന് പുറത്തെ ഒരു സാധാരണ സർക്കാർ സ്കൂളിന്റെ അന്തരീക്ഷം വളരെ റിയലിസ്റ്റിക്കായി ഒപ്പിയെടുക്കാൻ ഛായാഗ്രഹന് സാധിച്ചു. അതുപോലെ തന്നെ സിനിമയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും കഥയോട് ചേർന്ന് നിൽക്കുന്ന മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്ന ഗാനങ്ങൾ ഈ സിനിമയുടെ മറ്റൊരു സവിശേഷതയാണ്.
8: പ്രിയപ്പെട്ട ചിത്രശലഭങ്ങളെ, ആർക്കും വേണ്ടാതെ ഒരു മൂലയിലേക്ക് വലിച്ചെറിയപ്പെട്ട കുട്ടികളാണിവർ. ഇപ്പൊ നോക്കൂ, നമ്മൾ അവരെ കണ്ട് എന്തുമാത്രം ആനന്ദിക്കുന്നു. എല്ലാ ശലഭങ്ങളും ഒരിക്കൽ പുഴുക്കളായിരുന്നു. എല്ലാ പുഴുക്കളും ഒരിക്കൽ ശലഭങ്ങളാവേണ്ടതുമാണ്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. വർണ്ണശബളമായ ചിറകുവിടർത്തി ഇവിടെ പറന്നു നിൽക്കുന്ന ചിത്രശലഭമായ കുഞ്ഞാറ്റ, അതെ, നമ്മുടെ കുഞ്ഞുമുത്ത്.
5: വളരെ പരിമിതമായ ഒരു ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചത്. കോടികൾ മുടക്കി നിർമ്മിച്ച ഒരു ബ്രഹ്മാണ്ട ചിത്രമൊന്നുമല്ല ഇത്. എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചില്ലെങ്കിലും മുടക്കു മുതൽ തിരിച്ചുപിടിക്കാനും അതിലുപരി കോടിക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടാത്ത പ്രേക്ഷകരുടെ സ്നേഹവും കണ്ണീരും സ്വന്തമാക്കാനും ഈ സിനിമയ്ക്ക് സാധിച്ചു. ഇന്ന് അധ്യാപക ദിനത്തിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ വെളിച്ചം വീശിയ ഒരു ടീച്ചറോ മാഷോ തീർച്ചയായും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഓർക്കാനും കഴിയുമെങ്കിൽ അവരെ ഒന്ന് വിളിച്ച് സ്നേഹം അറിയിക്കാനും ഈ നിമിഷം ഉപകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാബോർഡിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. സോ മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ്.

0: FM.
1: Music Mapas.
2: Hey, hello, good evening and welcome to Music Mapas with me, RJ Elikuti. അങ്ങനെ പുതു പുത്തൻ പാട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു സമയം ഇങ്ങ് എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു പിടി നല്ല നല്ല പുതു പുത്തൻ പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു BKU എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ പാട്ടുകൾ ഭയങ്കര തരംഗമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട പാട്ടുകളുടെ ലിസ്റ്റില് ഈ BKU ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ പാട്ടുകളൊക്കെ ഇടം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ മ്യൂസിക് മപ്പാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു വരുന്നത് വർണ്ണജാലം എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ പാട്ടിനെ പറ്റിയാണ്.

ഈ പാട്ടിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മളുടെ വിഷ്ണു വിജയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ പാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ ഒരു ഫ്ലൂട്ട് പോർഷൻ ഉണ്ട്. ആ പോർഷൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതും നമ്മുടെ മ്യൂസിക് കമ്പോസർ ആയിട്ടുള്ള വിഷ്ണു വിജയാണ് കേട്ടോ. ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്, ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഈവനിങ് ഡ്രൈവ് ഒക്കെ പോവാൻ നേരത്ത് ഈ ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. നമ്മളുടെ അങ്ങനത്തെ ആ ഒരു ഏറ്റവും മോസ്റ്റ് പ്രിഷ്യസ് ആയിട്ടുള്ള മൊമെന്റിൽ നമ്മൾക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റിലെ വർണ്ണജാലം എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ഹരിശങ്കരും പൂർണിമ കർണനും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. വിനായക് ശിശുകുമാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള അതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നിവിൻ പോളിയുടെയും അമിത ബൈജുവിന്റെയും ഒരു ഗംഭീര കോമ്പിനേഷൻ നമുക്ക് ഈ ഒരു സിനിമയിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ നോക്കുവാണെങ്കിൽ ഫാമിലി ആയിട്ട് പോയിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മൂവി തന്നെയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഓണത്തിന്റെ ആ ഒരു സമയത്ത്, ആ ഒരു വെക്കേഷൻ സമയത്തൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് മൂവി കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെയാണ്. ആ സമയത്ത് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു സിനിമ കൂടിയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്നുള്ളത്. അപ്പൊ എന്നാലും ആ ഒരു സിനിമയിലെ തന്നെ വർണ്ണജാലം എന്ന് പറയുന്ന ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ആൻഡ് ഈ ഒരു പാട്ടിൽ കിഡ്സ് കോറസ് പോർഷൻ വരുന്നുണ്ട്. അത് പാടിയിട്ടുള്ളത് നിലാരാജ്, വസുദേവ്, ചിന്മയ്, കിരൺ ലാൽ എന്നിവർ ചേർന്നുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് വർണ്ണജാലം എന്ന ആ ഒരു മാജിക് സോങ് കേൾക്കാം ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവിയിൽ നിന്നും നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നടിനൊപ്പം നടർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
4: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: YS ഉള്ളപ്പോൾ വൈവറി.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂതമണ്ണിലുള്ളപ്പോൾ
1: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് September 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം. ഓക്സിജൻ.

0: Music Mapas.
1: മ്യൂസിക് മാസ്റ്റർ ഇളയരാജയുടെ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ടാണ് ഇനി നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ

സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടില്, ട്രെൻഡിങ് ടോപ്പ് ടെന്നില് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. മുത്തുമണി എന്ന് പറയുന്ന ഈ ഒരു പാട്ട് ഈസ് ഫ്രം ദി മൂവി ദൊറോത്തി എ രാജ ട്രാൻസ് മൂവി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇളയരാജ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്, ലിറിക്സ് എഴുതിയിരിക്കുന്നത്, ഈ പാട്ട് പാടിയിരിക്കുന്നത്. ഒപ്പം ശ്വേത മോഹനും ഈ ഒരു പാട്ടിന് ശബ്ദം നൽകിയിട്ടുണ്ട് കേട്ടോ. കാർത്തിക് സുബരാജിന്റെ ഡയറക്ഷനിലുള്ള ഒരു സിനിമയാണ് ദൊറോത്തി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജ്യോതി ദേശ്പാണ്ഡെ, ഗുനീത് മോങ്ക, അച്ഛിൻ ജെയിൻ എന്നിവർ ചേർന്നുകൊണ്ടിട്ടാണ്. ഭയങ്കര വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ദൊറോത്തി എന്നുള്ളത്. ഈ പാട്ടിന്റെ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ഭയങ്കര ഗംഭീരമായിട്ട് വിഷ്വലി പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്. ഇളയരാജ സാറിന്റെ ഒരു പാട്ടാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു പാട്ടിന്റെ ലെവല് എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലേ. സോ ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ് ദൊറോത്തിയിലെ മുത്തുമണി എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. പാട്ട് മാത്രമല്ല മ്യൂസിക് ആണെങ്കിലും അതെ, ആൻഡ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും അതെ, അത് പ്ലേ ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും അതെ, എല്ലാം വളരെ ഗംഭീരമായിട്ട് ഈ പാട്ടിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളരെ സൂത്തിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ മുത്തുമണി എന്നുള്ളത്. അപ്പോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. നമ്മളുടെ സ്വന്തം മ്യൂസിക് മപ്പാസിലൂടെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളൊക്കെ വഴിയേ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
0: കേരള കാഷ്യൂ, നന്മയുടെ രുചി ആരോഗ്യത്തിന്റെ ഉറവ്.
2: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
3: പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
4: തിരക്കിൽപ്പെട്ട് ഓണം ഓഫറുകൾ മിസ്സായവരുണ്ടോ? എങ്കിൽ ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ. ഡിജിറ്റൽ ഇലക്ട്രോണിക് ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ വാങ്ങാം. അടുത്തുള്ള ഓക്സിജൻ ഷോറൂം സന്ദർശിക്കൂ.
5: ഓക്സിജൻ.

0: ഇപ്പൊ നമ്മുടെ മലയാള മൂവി ഇൻഡസ്ട്രി എടുത്തു നോക്കുവാണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടുന്ന പാട്ടുകളൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളാണ് അല്ലെ. ഭയങ്കര രസകരമായിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടുകളും ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടുകളും ഇറങ്ങുന്നതിന്റെ ഇടയില് പുട്ടിന് തേങ്ങാപ്പേര് ഇടുന്നത് പോലെ കുറച്ച് വെറൈറ്റി ന്യൂ ജെൻ ട്രെൻഡിങ് സോങ്സും നമ്മളുടെ ഇൻഡസ്ട്രി നമുക്ക് സമ്മാനിക്കാറുണ്ട്. അങ്ങനെ ഒരു പാട്ടാണ് ഇനി നമ്മളുടെ മ്യൂസിക് മപ്പാസ്. വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.
1: മ്യൂസിക് മപ്പ.

പറഞ്ഞു വരുന്നത് ധൂമ കേതു എന്ന് പറയുന്ന മൂവിയിലെ ഒരു പാട്ടിനെ പറ്റിയാണ്. ദ മൂവി നെയിം ഇറ്റ്സെൽഫ് ഒരു വെറൈറ്റി ആണല്ലേ. ആന്റി സിനിമയിലെ ചിരഞ്ജീവി എന്ന പാട്ടിനെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആ ഒരു പാട്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ പാട്ടാണ് ഇനി മ്യൂസിക് മപ്പാസിൽ നമ്മൾ കേട്ട് രസിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ഈ പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളതും അറേഞ്ച് ചെയ്തിരിക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഒക്കെ നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള അങ്കിത് മേനോൻ ആണ് കേട്ടോ. ആൻഡ് വി നോ നമ്മളുടെ വാഴ സിനിമയിലെ പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ഒരു ടീമുണ്ട്, മലയാളി മങ്കീസ്. അവർ തന്നെയാണ് ഈ ഒരു പാട്ടും പാടിയിരിക്കുന്നത്. കൂടെ ലിബിൻ കൂടെ ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള വോക്കൽസ് നൽകിയിട്ടുണ്ട് കേട്ടോ. വിനായക് ശശികുമാറിന്റെ വെറൈറ്റി ആയിട്ടുള്ള ലിറിക്സ് ആണ് ഈ ഒരു പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സുധി മാഡിസൺ ഡിറക്ട് ചെയ്ത്, സമീർ താഹിർ, ഷൈജു ഖാലിദ്, സജിൻ അലി, അബ്ബാസ് തിരുനാവായ എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത് സോണി ആൻഡ് മനു തിരക്കഥ രചിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ധൂമ കേതു. ആൻഡ് അതിലെ ചിരഞ്ജീവി എന്നുള്ള പാട്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോണി മനു എന്നിവർ തിരക്കഥ എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ് ധൂമ കേതു എന്നുള്ളത്. അതിലെ ചിരഞ്ജീവി എന്ന പാട്ടാണ് അപ്പൊ നമ്മൾ ഇനി നമ്മുടെ മ്യൂസിക് മെപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ് ട്രാക്ക് ഓൺ മ്യൂസിക് മെപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: CB มาดิฟังเพลงอะไรกันอัศรย
1: FM 90นาดินอปมนาดาร์กอปม
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കുട്ട്. September 4 മുതൽ 10 വരെ വാഷിംഗ് മെഷീനുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

വീണ്ടും ഒരു അങ്കിത് മേനോൻ സോങ് ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി.

അങ്കിത് മേനോൻ പാടിയിരിക്കുന്ന പാട്ടാണ് കേട്ടോ ഇത്. ആദേശ് കൃഷ്ണയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് എഴുതിയിരിക്കുന്നത്. അങ്കിത് മേനോൻ തന്നെയാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക്കും കമ്പോസ് ചെയ്തിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് രാമൻ ലീല എന്ന് പറയുന്ന സിനിമയിലെ ആയാലി എന്ന് പറയുന്ന പാട്ടിനെ പറ്റിയിട്ടാണ് കേട്ടോ. ട്രിൻഡൻ ആർട്സ് ആൻഡ് EYWA എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സിനിമയാണ് രാം ആൻഡ് ലീല. റിയോ, വർത്തിക്ക ചേതൻ, മുനിഷ് കാന്ത്, മാളവിക അവിനാഷ് തുടങ്ങിയ ഒട്ടേറെ താരനിര അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് രാം ആൻഡ് ലീല. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് രാമചന്ദ്രൻ കണ്ണനാണ്. രവീന്ദ്രൻ, സുദർശൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അങ്കിത് മേനോൻ മ്യൂസിക് നൽകിയിരിക്കുന്ന, പാടിയിരിക്കുന്ന ആയാലി എന്ന് പറയുന്ന ഈ പാട്ട് നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണക്കാലത്ത് നന്ദലക് ജി മാർട്ട് ഒരുക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ ഓഫറുകളും സമ്മാന പെരുമഴയും, ഒപ്പം ഏറ്റവും കുറഞ്ഞ വിലയുമായി പ്രൈസ് ചലഞ്ചും.
2: നന്ദലക് ജി മാർട്ട്
1: നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി 25 ബലേനോ കാറുകൾ, 100 LED ടിവികൾ, 100 ഗോൾഡ് കോയിനുകൾ, 100 സിൽവർ കോയിനുകൾ, 100 വാഷിംഗ് മെഷീനുകൾ.
3: ഗോപു നന്ദലക് ജി മാർട്ട്, MC റോഡ്, കുന്നക്കര പെട്രോൾ പമ്പിന് സമീപം, കൊട്ടാരക്കര.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Here comes another beautiful track from the movie I Am Game. ദാ ഈ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത് ഇപ്പോ തിയേറ്ററിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള റെസ്പോൺസുകൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡി ക്യു ചേട്ടന്റെ പുതുപുത്തൻ സിനിമയാണ് ഐ ആം ഗെയിം. അതിലെ ഹൈ സ്റ്റേക്സ് എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ നമ്മള് കേൾക്കാനായിട്ട് പോകുന്നത്.

0: breaks out.
1: It's an electrifying Malayalam track that gives an adrenaline rush. Jake's Bijoy's gambheeramayittulla music aanu ee oru paattinte highlight ennu parayunnathu. Yes. Oppam thanne ee oru paattu vendittulla lyrics is penned by Bodha V and Clint Lewis. Ivaru English lyrics aanu penne edirikkunnathu, Malayalam lyrics penne edirikkunnathu Muthu aanu. And ee paattu paadirikkunnathu Bodha Vum Jake's Bijoy-um chernondaanu ketto. Nammude DQ Kaidu Lohar, Miss Kin Anthony Vergis, Samyukta Vishwanath and Vinay Ford Kadir ennivare ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ് ഐ ആം ഗെയിം എന്നുള്ളത്. നഹാസ് ഹൃദയത്തെ ഡിറക്ട് ചെയ്ത്, നഹാസ് ഹൃദയത്തെ സ്റ്റോറി എഴുതി നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ തന്നെയാണ് ഐ ആം ഗെയിം. സോ നമുക്ക് എന്തായാലും ഡി ക്യൂന്റെ ഐ ആം ഗെയിമിലെ ഹൈ സ്റ്റേക്സ് എന്ന ഈ ഒരു പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു എ സി വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട്. സെപ്റ്റംബർ 4 മുതൽ 10 വരെ എ സികൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്ന് വാങ്ങാം.
2: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Ladies and gentlemen, listen up to the loser song.

0: ഇൻഫോപാസ് വിത്ത് മീ ആർജി ഇലക്കുട്ടി. പുതു പുത്തൻ സിനിമകളിലെ പുതിയ പുതിയ ട്രാക്കുകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ്, ആസ്വദിക്കുകയാണ് മ്യൂസിക് മപ്പാസിലൂടെ. അപ്പോ നമ്മുടെ ശ്രീനാഥ് ഭാസയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഒറിജിനലിലെ മാലേ മല്ലിക്കൊത്തി എന്ന് പറയുന്ന പാട്ട് നമുക്ക് എങ്ങനെ ഒഴിവാക്കാനായിട്ട് പറ്റും? സോ നമ്മൾ ആ ഒരു പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത് മ്യൂസിക് മപ്പാസിലൂടെ. ഈ ഒരു പാട്ട് വേണ്ടിയിട്ട് ലിറിക്സ് പെൻഡ് ബൈ മുത്തു, പാടിയിരിക്കുന്നത് കവിത കലിയപ്പൻ ആണ്. ആൻഡ് ഇലക്ട്രോണിക്കലി ആണ് ഈ ഒരു പാട്ട് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്.
1: മ്യൂസിക് മപ്പാസ്.

കേട്ടോ, വളരെ രസമായിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു യൂഷ്വൽ മൂവി സോങ്സ് നമ്മൾ കേൾക്കുന്നതിൽ നിന്നും ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. ഇലക്ട്രോണിക്കലി മ്യൂസിക് ചെയ്തിരിക്കുന്ന ഈ ഒരു പാട്ട് ഒരു ട്രഡീഷണൽ ടച്ചും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ്. ആൻഡ് കവിതയുടെ വോക്കൽസും ഈ ഒരു പാട്ടിന് ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു വോക്കൽസ് ആണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കവിത ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ശ്രീനാഥ് പാസിയുടെ ഒപ്പം തന്നെ അഭിരാം രാധാകൃഷ്ണൻ, രാജേഷ് മാധവൻ, സാഫ് ബോയ്, ബിനു പപ്പു, ഫെമിന ജോർജ്, ശ്രീകാന്ത് വെട്ടിയാർ എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഒറിജിനൽ. റമീസ് ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മാസ് മീഡിയ ആൻഡ് സിക്കു ഫിലിംസ് ചേർന്നുകൊണ്ടിട്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്നാൽ നമുക്ക് ഒറിജിനലിലെ മാലയ മല്ലിക്കുത്തി എന്ന പാട്ട് അങ്ങോട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈഡ്ലി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ ആഭരണങ്ങളുടെ മനം കവർന്ന കളക്ഷനുകൾ കൈഡ്ലി ജ്വല്ലേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൈഡ്ലി ജ്വല്ലേഴ്സ് ആറോ ജംഗ്ഷൻ അഞ്ചൽ.
2: ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങണോ? അവസരം ഇനിയുമുണ്ട്. ഓക്സിജനിൽ ഓണം കലാശക്കൊട്ട് സെപ്റ്റംബർ 4 മുതൽ 10 വരെ ലാപ്ടോപ്പുകൾ ഓണത്തിന്റെ അതേ വിലക്കുറവിൽ ഓക്സിജനിൽ നിന്നും വാങ്ങാം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഞാൻ താര കെ എസ്, ISRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കൊട്ടാരക്കരയിൽ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്നു. ISRD എന്ന ബൃഹത്തായ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ എത്തിപ്പെട്ടത് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്റെ പ്രൊഫഷണൽ യാത്ര ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലായി ആരംഭിച്ച് തുടർന്ന് കഴിഞ്ഞ 10 വർഷമായി ISRDയുടെ വിവിധ കോളേജുകളിൽ പ്രിൻസിപ്പലായി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ തൊഴിൽ എന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസം ഒരു തൊഴിൽ മാത്രമല്ല, അതൊരു ദൗത്യമാണ്. യുവ മനസ്സുകളെ അറിവിന്റെയും മൂല്യങ്ങളുടെയും വഴിയിലേക്ക് നയിക്കുന്നത് സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവനയാണ്. അധ്യാപക ജീവിതം ജീവിതങ്ങളെ സ്പർശിക്കുകയും ഭാവി നിർമ്മിക്കുകയും ചെയ്യാനുള്ള അവസരം നൽകുന്നുണ്ട്. എന്റെ കരിയറിലെ ഏറ്റവും നല്ല ഓർമ്മ എന്നത് എന്റെ വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ ലോകത്തേക്ക് കടന്നു പോകുന്നത് കാണുന്ന ഓരോ നിമിഷവും ഏറ്റവും വലിയ സന്തോഷമാണ് നൽകുന്നത്. അതുപോലെ തന്നെ എന്റെ കരിയറിലെ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥി എന്ന് പറയാനാവില്ല. കാരണം എല്ലാ കുഞ്ഞുങ്ങളും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ്. ഓരോ ഇൻസിഡൻസ് വരുമ്പോഴും ഓരോരുത്തരെയും ഓർക്കാൻ ഓരോ കാരണങ്ങളുണ്ടാവും. പിന്നെ വിദ്യാർത്ഥികൾക്കുള്ള ഈ ഒരു അവസരത്തിൽ ചെറിയൊരു സന്ദേശം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മാർക്കുകളോ സർട്ടിഫിക്കറ്റുകളോ മാത്രമല്ല, അത് ഉത്തരവാദിത്തമുള്ള, കരുണയുള്ള, ആത്മവിശ്വാസമുള്ള വ്യക്തികളായി മാറുന്നതാണ്. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനും കഠിനാധ്വാനം ചെയ്യാനും നിങ്ങളുടെ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ലോകത്തിന് വേണ്ട നല്ല പ്രൊഫഷണൽ മാത്രമായിട്ടല്ല, നല്ല മനുഷ്യരായിട്ട് കൂടെ നിൽക്കുന്നവരെ നമ്മളൊപ്പം ചേർത്ത് നിർത്താനും കൂടിയുള്ള ഒരു മനസ്സ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
4: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447 9863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ഒപ്പം
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

എവിടെ തിരിഞ്ഞാലും ബി കെ യു ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവി എഫക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മ്യൂസിക് മപ്പാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ മ്യൂസിക് മപ്പാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായപ്പോഴും ബി കെ യുവിന്റെ എഫക്റ്റിനെ പറ്റി തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. യെസ്, ബെത്ലഹേം കുടുംബ യൂണിറ്റിലെ ഒരു പാട്ടുകൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. ആൻഡ് ദാറ്റ് സോങ് ഈസ് ടൈറ്റിൽ ആസ് മുട്ടായി വണ്ടി.

നമ്മുടെ ഗിരീഷേടി സംവിധാനം ചെയ്ത അമിതാഭ് ബൈജുവും നിവിൻ പോളിയും ലീഡ് റോൾ അഭിനയിക്കുന്ന ഗംഭീരമായുള്ള ഒരു എന്റർടൈനിങ് മൂവിയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഈ ഒരു സിനിമ എന്റർടൈനിങ് ആയതുപോലെ തന്നെ ഈ സിനിമയിലെ പാട്ടുകളും എല്ലാവരുടെയും ഇടയിലും ഭയങ്കര വലിയ ഹിറ്റ് മേക്കർ ആയിട്ടുണ്ട്. സോ ആ ഒരു ലിസ്റ്റിലെ മുട്ടായ വണ്ടി എന്നുള്ള ഒരു പാട്ട് കേൾക്കാനുള്ള സമയമായിരിക്കുകയാണ് നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. ശ്രീരാമാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. വിനായക് ശിശുകുമാറിന്റെ വരികളാണ്. ആൻഡ് ദ മ്യൂസിക് ഇസ് കമ്പോസ്ഡ് അറേഞ്ച്ഡ് പ്രൊഡ്യൂസ്ഡ് ബൈ വിഷ്ണു വിജയ്. ആൻഡ് ഇതിലും ഒരു കിഡ്സ് കോറസ് പോർഷൻ ഉണ്ട്. അത് പാടിയിരിക്കുന്നത് ചിന്മയ് കിരൺ ലാൽ, വസുദേവ്, നിലാരാജ് എന്നിവർ ചേർന്നുകൊണ്ടാണ് കേട്ടോ. സോ നമുക്ക് എന്തായാലും ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത്, ഗിരീഷ് ഷെഡി ഡിറക്ട് ചെയ്ത നമ്മുടെ നിവിൻ ചേട്ടന്റെ ബത്ലഹേം കുടുംബ യൂണിറ്റിലെ മുട്ടായ വണ്ടി എന്ന പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതു പുത്തൻ സിനിമകളിലെ പുതു പുത്തൻ ട്രാക്കുകളൊക്കെ ആയിട്ട് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ചിലതിനെ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, രാത്രിക്ക് എപ്പോഴും ഓർമ്മകളുടെ ഗന്ധമാണ്. പകലിൻ്റെ ബഹളങ്ങളൊക്കെ നമ്മൾ മറന്നു വയ്ക്കുന്ന പല മുഖങ്ങളും ഈ നിലാവുള്ള രാത്രികളിൽ നമ്മുടെ ഓർമ്മകളിലേക്ക് ഇറങ്ങി വരും. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അക്ഷരങ്ങളുടെ ലോകത്തേക്ക്, അറിവിൻ്റെ വലിയ വെളിച്ചത്തിലേക്ക് നമ്മുടെ കൈ പിടിച്ച് നടത്തിയ ഒരുപാട് പേര് നമ്മുടെയൊക്കെ ലൈഫിലുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് നമ്മൾ ശരിക്കും പഠിച്ചു തുടങ്ങിയത്? നമ്മുടെ ആദ്യത്തെ വിദ്യാലയം നമ്മുടെ സ്വന്തം വീടാണ്. ആദ്യത്തെ അധ്യാപകർ നമ്മുടെ മാതാപിതാക്കളും. അക്ഷരം തെറ്റാതെ അമ്മയെന്നും അച്ഛ എന്നും വിളിക്കാൻ പഠിപ്പിച്ചതു മുതൽ വീണാൽ എഴുന്നേൽക്കാൻ പഠിപ്പിച്ചതും സ്നേഹിക്കാനും പങ്കുവയ്ക്കാനും പഠിപ്പിച്ചതും അവരാണ്. ക്ലാസ്സുകളിലെ ബോർഡുകളിൽ ചോക്ക് കൊണ്ട് എഴുതുന്നതിന് മുൻപുള്ള പാഠങ്ങൾ ജീവിതം കൊണ്ട് വരച്ചു കാണിച്ചത് നമ്മുടെ വീട്ടിലെ ആ ആദ്യത്തെ അധ്യാപകരാണ്. കേൾക്കാം ഈ നിമിഷത്തിൽ അവർക്കായി ഒരു മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ സ്കൂൾ കാലഘട്ടത്തെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക വളരെ സ്ട്രിക്റ്റായ, നമ്മൾ ഒരുപാട് പേടിച്ചിരുന്ന ഏതെങ്കിലും ഒരു അധ്യാപകന്റെ മുഖമായിരിക്കും. അന്ന് അവരുടെ ക്ലാസ്സുകൾ നമുക്ക് പേടിയായിരുന്നു. അവരുടെ ചുവരൽ പ്രയോഗങ്ങളെയും ശാസനകളെയും നമ്മൾ ഉള്ളൊരുകെ വെറുത്തിരുന്നു. ഇയാളെന്തിന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് കൂട്ടുകാരോട് സ്വകാര്യം പറഞ്ഞിരുന്ന ആ കാലത്ത് നിന്ന് നമ്മളിന്ന് എത്രയോ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞു. പക്ഷേ ഇന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, ആ ചുവരൽ പ്രയോഗങ്ങൾ നമ്മുടെ ദേഹത്തല്ല, നമ്മുടെ സ്വഭാവത്തിൽ കോട്ടത്തിലായിരുന്നു പതിച്ചിരുന്നത്. ഒരു ശില്പി കല്ലിൽ കൊത്തി മനോഹരമായൊരു ശില്പം ഉണ്ടാക്കുന്ന പോലെ അന്ന് അവരുടെ ആ കടുത്ത ശാസനകളാണ് ഇന്നീ കാണുന്ന നമ്മളെ നമ്മളായി രൂപപ്പെടുത്തിയത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ അവർക്കായി ഒരു മനോഹരമായ പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ ഓരോ ക്ലാസ്സിലും കാണും. അധികം ആരോടും മിണ്ടാതെ, പഠിതത്തിൽ വലിയ ശ്രദ്ധയില്ലാതെ ബാക്ക് ബെഞ്ചിൽ ഒതുങ്ങിക്കൂടുന്ന ചില കൂട്ടുകാർ. ഒരുപക്ഷെ നമ്മളിൽ പലരും അങ്ങനെയായിരുന്നിരിക്കാം. ആർക്കും വേണ്ടാത്ത, ആരും ശ്രദ്ധിക്കാത്ത ആ പിൻബെഞ്ചുകാരെ ചേർത്ത് പിടിച്ച ചില അധ്യാപകരുണ്ട്. നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളെ, നമ്മുടെ ഒറ്റപ്പെടലുകളെ അവർ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും കൃത്യമായി വായിച്ചെടുത്തു. കണക്കിലോ സയൻസിലോ നമ്മൾ പുറകെയാണെങ്കിലും, നമ്മൾ വരച്ച ഒരു ചെറിയ ചിത്രത്തെ, അല്ലെങ്കിൽ നമ്മൾ പാടിയ ഒരു വരിയെ, അതുമല്ലെങ്കിൽ നമ്മൾ കുറിച്ചിട്ട ഒരു കൊച്ചു കവിതയെ അവർ ലോകത്തിന് മുന്നിൽ കാണിച്ചു തന്നു. നിനക്ക് കഴിയും, നിന്റെ വഴി ഇതാണ് എന്ന് നമ്മുടെ തോളിൽ തട്ടിപ്പറഞ്ഞ ആ ഒരു നിമിഷമുണ്ടല്ലോ, അവിടെ നിന്നാണ് പലരും ലൈഫിൽ പറക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഉള്ളിലെ നമ്മളെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രതിഭയെ കണ്ടെത്തിയ ആ അധ്യാപകരാണ് ശരിക്കും പലരുടെയും ലൈഫിലെ യഥാർത്ഥ ഹീറോസ്. കേൾക്കാം ഈ രാത്രിയിൽ അവർക്കായി ഒരു മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിലെ പാഠങ്ങൾക്കപ്പുറം ജീവിതം പഠിപ്പിച്ചു തന്ന അധ്യാപകരെ നമ്മൾ എങ്ങനെയാണ് മറക്കുക? പരീക്ഷ എഴുതാനും മാർക്ക് വാങ്ങാനും മാത്രമല്ല, ലൈഫിൽ സങ്കടങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നവർ. ചില ദിവസങ്ങളിൽ അവർ പാഠപുസ്തകങ്ങൾ അടച്ചു വച്ച് നമ്മളോട് ചില കഥകൾ പറയുമായിരുന്നു. അവരുടെ സ്വന്തം അനുഭവങ്ങൾ, അവർ കണ്ട മനുഷ്യർ, അവർ നടന്നു തീർത്ത വഴികൾ. അന്ന് അത് കേൾക്കുമ്പോൾ വെറും കഥകളായി തോന്നിയ പലതും വർഷങ്ങൾക്ക് ശേഷം ലൈഫിൽ വലിയ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് ഒരു വെളിച്ചം പോലെ അത് ഓടിയെത്തിയിട്ടുണ്ടാവും. സിലബസുകൾക്കപ്പുറം മനുഷ്യനെ വായിക്കാൻ പഠിപ്പിച്ച, സ്നേഹിക്കാൻ പഠിപ്പിച്ച, പരാജയങ്ങളിൽ തളരാതിരിക്കാൻ പഠിപ്പിച്ച ആ ഗുരുക്കന്മാർക്ക് മുന്നിൽ നമുക്ക് നന്ദിയോടെയല്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റും? കേൾക്കാം അവർക്കായി ഈ രാത്രിയിൽ ഒരു മനോഹരമായ പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ സ്കൂളൊക്കെ വിട്ട് നമ്മൾ ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ലോകം തന്നെ മാറുകയാണ്. കൗമാരത്തിൽ നിന്നും യൗവനത്തിലേക്കുള്ള ആ മാറ്റത്തിൽ ഈ പ്രണയവും സൗഹൃദവും കരിയറും ഒക്കെയായി വല്ലാത്തൊരു കൺഫ്യൂഷൻ നിറഞ്ഞ കാലമാണത്. അവിടെ നമ്മളെ കാത്തിരുന്നത് അധ്യാപകരെക്കാൾ ഉപരി നമ്മിൽ ഒരാളായി മാറിയ ചില സുഹൃത്തുക്കളായിരുന്നു. നമ്മുടെ പ്രണയ തെരച്ചിലുകൾ കേൾക്കാൻ നമ്മുടെ സങ്കടങ്ങളിൽ ഒരു ചായയും വാങ്ങിത്തന്ന് നമുക്കൊപ്പം നടക്കാൻ തയ്യാറായ ക്യാമ്പസിലെ ആ പ്രിയപ്പെട്ട അധ്യാപകർ. അക്കാദമിക് ലോകത്തിനും നമ്മുടെ സ്വകാര്യ ജീവിതത്തിനും ഇടയിലുള്ള ഒരു പാലമായിരുന്നു അവർ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ധൈര്യമായിട്ടിരിക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിരുന്ന ആ വലിയ ജ്യേഷ്ഠനെ പോലെ, അല്ലെങ്കിൽ സ്വന്തം സഹോദരി എന്ന പോലെ നമ്മളെ ചേർത്ത് പിടിച്ച ക്യാമ്പസിലെ ആ അധ്യാപകരെ ഓർക്കാത്ത എന്ത് അധ്യാപക ദിനം അല്ലേ? കേൾക്കാം അവർക്കായി ഒരു മനോഹരമായ പാട്ട്.

0: അർദ്ധരാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച് സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നേ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയ മാഷെ?
1: അവനോട് ചോദിക്കും.
2: റാം ഒന്ന് നോക്കി, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ?
0: നിന്നില്ലെന്ന് ബാ പോവാ.
2: പോവാം റാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ ജീവിതം എപ്പോഴും ജയങ്ങളുടേത് മാത്രമല്ലോ. പരാജയങ്ങളുടെ വലിയ കാര്യങ്ങളിൽ വീണുപോയ ചില നിമിഷങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എൻട്രൻസ് കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും മാനസികമായി തകർന്നു പോയ ചില ഘട്ടങ്ങൾ. ബന്ധുക്കളും നാട്ടുകാരും, എന്തിന് ചിലപ്പോൾ വീട്ടുകാർ വരെ നമ്മളെ കുറ്റപ്പെടുത്തിയ ആ സമയത്ത്, നമ്മളെ ഒരുപാട് ആശ്വസിപ്പിച്ച ഒരധ്യാപകരോ അധ്യാപികയോ നമ്മളൊക്കെ ലൈഫിലുണ്ടാവും. ഇതൊന്നുമല്ല ജീവിതം, നിനക്ക് ഇതിലും വലുത് നേടാൻ പറ്റും. ഇത് ഒരു ചെറിയ കോമ മാത്രമാണ്, ഒരിക്കലും ഫുൾ സ്റ്റോപ്പ് അല്ല എന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണു തുടച്ചവർ, ലോകം മുഴുവൻ നമുക്കെതിരായി നിന്നപ്പോഴും നമ്മുടെ കഴിവുകളിൽ നമ്മളെക്കാൾ വിശ്വാസമർപ്പിച്ച അവർ നൽകിയ ആ ഒരു ഊർജത്തിലാണ് നമ്മിൽ പലരും പിന്നീട് വിജയങ്ങൾ വെട്ടിപ്പിടിച്ചത്. അവർ അന്ന് നൽകിയ ആത്മവിശ്വാസമാണ് ഇന്നീ കാണുന്ന നമ്മുടെയൊക്കെ ചിരികൾക്ക് യഥാർത്ഥ കാരണം. കേൾക്കാം അവർക്കായി ഒരു മനോഹരമായ പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, അധ്യാപകർ എന്ന് പറയുന്നത് ക്ലാസ് റൂംസിൽ മാത്രമല്ല ഉള്ളത്, ജീവിതം തന്നെ ഏറ്റവും വലിയ അധ്യാപകരാണ്. നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരും നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നുണ്ട്. ചിലർ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് നമ്മളെ ജാഗ്രത പഠിപ്പിച്ചു, ചിലർ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പഠിപ്പിച്ചു. തീരെ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമ്മെ സഹായിക്കാൻ വന്ന അപരിചിതർ യഥാർത്ഥ സ്നേഹമെന്താണെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഈ ലോകം മുഴുവൻ ഒരു വലിയ വിദ്യാലയമാണ്. ഇവിടെ നമ്മൾ ഓരോ നിമിഷവും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് മുറികളിലെ അധ്യാപകർക്ക് മാത്രമല്ല, ലൈഫിൽ നമ്മെ പലതും പഠിപ്പിച്ച അനുഭവങ്ങളും സാഹചര്യങ്ങളും അപരിചിതരായ പല മനുഷ്യരും ഓരോ അധ്യാപകർ തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ അവർക്കായി ഒരു മനോഹരമായ പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. തമസോമ ജ്യോതിർഗമയ, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് എന്നാണല്ലോ. അക്ഷരാർത്ഥത്തിൽ അധ്യാപകർ ചെയ്യുന്നത് അത് തന്നെയാണ്. അറിവില്ലായ്മയുടെ, സങ്കടങ്ങളുടെ, തോൽവികളുടെ ഇരുട്ടിൽ നിന്നും അവർ നമ്മളെ കൈപിടിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. അവർ കത്തിച്ചു വെച്ച ആ വെളിച്ചത്തിലാണ് നമ്മളിന്നും നമ്മുടെ ജീവിത വഴികളിലൂടെ യാത്ര ചെയ്യുന്നത്. ഇന്ന് പലരും പലയിടങ്ങളിലായിരിക്കും. ചിലർ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞിട്ടുണ്ടാവും. ചിലർ ഇനി വിശ്രമത്തിലാവും. എവിടെയാണെങ്കിലും ഈ രാത്രിയിലെ നിശാഗന്ധി പോലെ ഒരു കുളിർക്കാറ്റായി ഈ വാക്കുകൾ അവരിലേക്ക് എത്തട്ടെ. ഞങ്ങളെ വഴി നടത്തിയതിന്, ഞങ്ങളെ സ്നേഹിച്ചതിന്, ശകാരിച്ചതിന്, അക്ഷരങ്ങളുടെ ലോകത്ത് അറിവാകുന്ന പ്രകാശമായതിന് ഹൃദയം നിറഞ്ഞ നന്ദി.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ